0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എന്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: ചേട്ടാ എന്നെ വഴക്ക് പറയരുത്, എനിക്കൊരു അബദ്ധം പറ്റി. എന്നും പറ്റിക്കുന്ന ആൾ ഇന്നും ഒന്ന് പറ്റിച്ചോണ്ട് പോയി.
1: ആര്? പത്മദളാക്ഷനാണോ?
0: അതെ, ഒരു ചായയും ഒരു പരിപ്പുവടയും പോയി കിട്ടിയേട്ടാ.
1: താൻ കാശ് ചോദിച്ചില്ലയോ?
0: ദളാക്ഷൻ വന്ന് ചായ ചോദിച്ച്. ഞാൻ ചായ ഒഴിച്ചോണ്ട് ഇന്നപ്പോ തന്നെ ദളാക്ഷൻ ഒരു വടയും എടുത്തു. എന്നിട്ട് പാൽ സൊസൈറ്റി നടന്ന തെരഞ്ഞെടുപ്പിന്റെ കാര്യമൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് വിസ്തരിക്കാൻ തുടങ്ങി.
1: താൻ അതും കേട്ടോണ്ട് നിന്ന.
0: പറയട്ടെ, അന്നേരം ഗ്യാസ് സിലിണ്ടറുമായിട്ട് ഷാജി വന്നു. അവന് പൊറോട്ട എടുക്കാൻ പോയ സമയത്ത് ദളാക്ഷൻ വർഗീസിന്റെ ബൈക്ക് കയറി അങ്ങ് പോയി.
1: ഇനി കൊറേ നാളത്തേക്ക് ഈ പഴയ പരിസരത്തൂടെ അവൻ വരത്തില്ല.
0: ഇനി അവനെ എവിടെ വെച്ച് കണ്ടാലും ഏതാൾക്കൂട്ടത്തിൽ വെച്ച് കണ്ടാലും ഞാൻ കാശി ചോദിക്കും. അല്ലേ, ഇതെന്തൊരു സ്വഭാവമാ?
1: ഏഴോ അവൻ ഏത് കടയിൽ ചെന്നാലും പറ്റിച്ചോണ്ട് പോകും. കടക്കാരത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് വർത്താനം പറയും. പറഞ്ഞ് സൂപ്പിച്ച ശേഷം സാധനത്തിന്റെ കാശ് തന്നേക്കാമെന്ന് പറഞ്ഞ് അങ്ങ് വലി.
0: അവൻ ആരെയൊക്കെ പറ്റിച്ചിട്ടുണ്ടോ അവരെ എല്ലാം കൂടെ സംഘടിപ്പിച്ചോണ്ട് അവന്റെ വീട്ടിലോട്ട് അങ്ങ് ചെല്ലണം.
1: എന്തിനാ? ദളാക്ഷനെതിരെ പ്രതിഷേധ നടത്താനാണോ?
0: അതിനല്ല, പറ്റിക്കപ്പെട്ടവരെല്ലാവരും കൂടെ അവന്റെ വീട്ടിൽ അങ്ങ് ചെല്ലണം.
1: ചെന്നാലും അവൻ ചക്കര വർത്താനം പറഞ്ഞു മടക്കി ഇഞ്ഞായി.
0: പണിക്ക് പോകുന്ന രണ്ട് ആമക്കളില്ലയോ, ആ പിള്ളേർക്ക് എന്താ അവനെ ഒന്ന് ഉപദേശിച്ചാൽ?
1: രണ്ട് മക്കളും അവനുമായിട്ട് സുഖത്തിലല്ല, അവര് കാശൊക്കെ കൊണ്ടു കൊടുക്കും.
0: മക്കളുമാരെ ഉപദേശിച്ചാലും നന്നാവാൻ പോകത്തില്ല, ജാത്യാലുള്ളത് ഊത്താ പോകുമോ?
2: അല്ല, ഇതെന്തോ ചിരിമത്സരോ?
1: എങ്ങനെ ചിരിക്കാതിരിക്കും? നിന്നെ പോലുള്ളവരെ കാണുമ്പോ കരയുക വേണ്ടത്.
2: അമ്മാവാ, എനിക്ക് മാത്രമല്ല ഈ നാട്ടിലെ പലർക്കേ ആ പരസ്യം കണ്ട് എഴുതിയിട്ടവരാ. അമ്മാവേ ആ പരസ്യം കണ്ടില്ലായിരുന്നോ?
0: കണ്ടടാ വിനോദേ. പുതിയതായി തുടങ്ങുന്ന തുണിക്കടയ്ക്ക് പേരുകൾ നിർദ്ദേശിക്കുക, തെരഞ്ഞെടുക്കുന്ന പേരെഴുതിയിട്ട ആൾക്കാർക്ക് 10,000 രൂപയുടെ തുണിത്തരങ്ങൾ നൽകുമെന്ന്.
1: സത്യം പറയുന്നത് നീ എത്ര പേരെഴുതിയിട്ട്?
2: എന്തിനാ അറിഞ്ഞിട്ട്? എന്നെ കളിയാക്കാനല്ലേ?
1: അല്ല, ഒന്ന് അറിയട്ടടാ.
2: ഒരാൾക്ക് 5 പേരെങ്കിലും മിനിമം എഴുതിയിടാമെന്നായിരുന്നു വ്യവസ്ഥ. ഞാൻ 15 പേര് എഴുതിയിട്ട് തുടങ്ങിയല്ലോ രണ്ടുകൂടെ.
1: ഈ 15 പേര് നീ എങ്ങനെ ഒപ്പിച്ച്?
2: അതെന്നെ മലയാളം പഠിപ്പിച്ച സ്കൂളിലെ ഗോവിന്ദൻപിള്ള സാറിന്റെ വീട്ടിൽ പോയി ചോദിച്ചു. പിന്നെ നമ്മളെ ട്യൂട്ടോറിയൽ പഠിപ്പിച്ച മലയാള സാറും കുറച്ച് പറഞ്ഞു തന്നു.
0: അതിരിക്കട്ടെ, നാർക്കെടുക്കുന്നത് നീ കണ്ടോ?
2: ആരും കണ്ടില്ല, കിട്ടിയത് മാവേലിക്കരയിലുള്ള ആർക്കാണെന്ന് മാത്രം അറിഞ്ഞു.
0: മാവേലിക്കരയുള്ള കക്ഷിക്ക് 10,000 രൂപയുടെ വസ്ത്രങ്ങൾ കൊടുത്തോ?
2: ആ, കൊടുത്തു കാണുമായിരിക്കും. പക്ഷെ ഞാൻ ഇതിനിടയ്ക്ക് ഒരു ന്യൂസ് അറിഞ്ഞു. സത്യമാണോന്ന് അറിഞ്ഞില്ല.
1: ഞങ്ങൾ ഒരു ന്യൂസ് അറിഞ്ഞു.
2: എന്തു പറഞ്ഞു?
1: നീ അറിഞ്ഞത് ആദ്യം പറ.
2: തുണിക്കട തുടങ്ങുന്ന ഷാജിയുടെ ഭാര്യയുടെ വീടേ മാവേലിക്കരയിലാ.
1: അതെനിക്കറിയാം, അവന്റെ കല്യാണത്തിന് ഞാൻ പോയതാ.
2: സമ്മാനം കൊടുത്തത് ഭാര്യയുടെ ബന്ധുക്കളിൽ പെട്ട ആർക്കാണ്ട?
1: എടാ പൊട്ട, പേര് നിർദ്ദേശിക്കണമെന്ന് പരസ്യം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവൻ പേര് കണ്ടുവച്ചായിരുന്നു.
2: അമ്മാവൻ എങ്ങനെ അറിഞ്ഞ്?
0: അവര് കണ്ടുവച്ച പേര് 3-4 അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ചു.
1: അതിലൊരു ക്ഷേത്രത്തിലെ പൂജാരി എന്റെ പരിചയക്കാരനാ, പുള്ളിയാ എന്നോട് പറഞ്ഞത്.
0: എന്ന് വിചാരിച്ച് കട ഉദ്ഘാടനം കഴിയുന്നത് വരെ ഞങ്ങൾ ഇതാരോടും പറഞ്ഞില്ല.
1: ഇപ്പം പലരും എന്നോട് വന്ന് ഇക്കാര്യം പറയാൻ തുടങ്ങി.
0: ഒരു വീട്ടിൽ നിന്ന് തന്നെ 10-30 പേരെഴുതിയിട്ട് പോലും.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്. 1 സമ്മാനം ഒരു ഭവന്റെ സ്വർണം, 2 സമ്മാനം കാറ്, 3 സമ്മാനം ഫ്രിഡ്ജ് എന്നൊന്നും അവര് പറഞ്ഞില്ലല്ലോ.
2: അമ്മാവേ, ഗോവിന്ദൻപിള്ള സാറിന്റെ വീട്ടിൽ 2-3 തവണ പോയി, പെട്രോൾ അടിച്ചത് മാത്രം മിച്ചം.
0: സൗജന്യം എന്നത് കേൾക്കും നേരം സവാരി ചെയ്യും.

ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം ഇന്നത്തെ

ഡിജിറ്റൽ ലോകത്ത് ജീവിക്കുന്ന ഇന്നത്തെ തലമുറയോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഗൂഗിളിൽ തിരഞ്ഞാൽ നമുക്ക് വിവരങ്ങൾ ലഭിക്കും, എന്നാൽ പുസ്തകങ്ങൾ വായിച്ചാൽ മാത്രമേ നമുക്ക് വിവേകവും തിരിച്ചറിവും ലഭിക്കൂ. ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ഒരു പുതിയ ലോകത്തേക്കാണ് കടന്നു കയറുന്നത്. നമ്മൾ ബഷീറിന്റെ ബാല്യകാല സഖിയാകും, MT രണ്ടാമൂഴത്തിലെ ഭീമനാകും, അല്ലെങ്കിൽ മാധവിക്കുട്ടിയുടെ ഓർമ്മകളിലെ നീർമാതളമാകും. പുസ്തകങ്ങൾ നമ്മുടെ ഭാവനയ്ക്ക് ചിറകുകൾ നേടുന്നു, ചിറകുകൾ നൽകുന്നു. അതേപോലെ തന്നെ ഈ വായനാ ദിനത്തിൽ നമുക്കൊരു കൊച്ചു തീരുമാനം എടുത്താലോ? സോഷ്യൽ മീഡിയയ്ക്ക് നൽകുന്ന സമയത്തിൽ നിന്ന് ദിവസവും ഒരു 15 മിനിറ്റെങ്കിലും ഒരു പുസ്തകം വായിക്കാൻ മാറ്റിവെക്കാം. മക്കൾക്ക് ഫോൺ നൽകുന്നതിന് പകരം നല്ലൊരു കഥാപുസ്തകം സമ്മാനമായി നൽകാം. മാറ്റങ്ങൾ നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന, വായനയെ നെഞ്ചിലേറ്റുന്ന ഒരു നല്ല നാളേക്കായി എല്ലാവർക്കും ഒരു വായനാ ദിനാശംസകൾ നേർന്നുകൊണ്ട് ദാ ഇത് എൻ്റെ Radio 91.2 ഓണാട്ടുകര പാസഞ്ചർ ഇവിടെ ഇന്ന് തുടങ്ങുകയാണ്. ഇന്നത്തെ ദിവസം, ഇന്ന് വായനാ ദിവസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബുക്ക് ഏതാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ വായിച്ച ആ ഒരു പുസ്തകം ഏതാണ്, ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ ആരാണ്, വായിച്ച പുസ്തകങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ആ ഒരു ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ആ ഒരു പുസ്തകം ഏതാണ് എന്നതിനെക്കുറിച്ചിട്ടാണ് നമുക്കിവിടെ ചർച്ച ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ പുസ്തകത്തിൻ്റെ വായനയില്ലായ്മ എത്രത്തോളം നമ്മുടെ ഈ തലമുറയെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം പറയാം. വിളിക്കേണ്ട നമ്പർ 9544700912 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. ഇത് എൻ്റെ Radio 91.2 ഓണാട്ടുകര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9450 92537.
5: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
6: ഒരു സൊല്യൂഷൻ ഉണ്ട്.
5: എന്താ സൊല്യൂഷൻ?
6: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ വി.ഡി. സതീശൻ നയിക്കുന്ന യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ബജറ്റ് അവതരണം രാവിലെ 9 മണി മുതൽ. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. ഒരു മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിനും തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻവിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസ് സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി. ഫ്രാൻസിലേക്കും സ്ലോവാക്യയിലേക്കുമുള്ള സന്ദർശനത്തിന്റെ 3-ാം ഘട്ടമായാണ് അദ്ദേഹം ഫ്രാൻസിലെത്തിയത്. ഇന്ത്യ ഫ്രാൻസ് സൌഹൃദം വരും കാലങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രിക്ക് യാത്രയയപ്പ് നൽകി ഹിന്ദിയിൽ ആശംസകൾ നേർന്നുകൊണ്ടുള്ള വീഡിയോ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ പങ്കുവച്ചു. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യാപാര മേഖലയെ മാത്രം അടിസ്ഥാനമാക്കി രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വിലയിരുത്തുന്ന ഒരു കാലഘട്ടം നിലനിന്നിരുന്നു. എന്നാൽ ഇന്ന് ഈ ബന്ധത്തിൽ വ്യാപാരത്തോടൊപ്പം വിശ്വസ്തതയ്ക്കും പ്രാധാന്യം നൽകുന്ന കാലമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഹർ ദേശ് റിലയബിൾ സപ്ലൈ ചെയിൻ ചാത്താ ഹൈ, ഹർ ദേശ് സ്റ്റേബിൾ പാർട്ണർഷിപ് ചാത്താ ഹൈ, ഹർ ദേശ് ഐസേ സാഥിയോ കി തലാശ് മേ ഹൈ ജിൻ പർ ലംബേ സമയ തക് ഭരോസ കിയാ ജാ സകേ ഓർ ഐസേ സമയ മേ ഭാരത് വിശ്വ മേ ഏക് ട്രസ്റ്റഡ് പാർട്ണർ കെ രൂപ മേ ഉഭർ രഹാ ഹൈ.
0: പാരീസിൽ നടന്ന വിവാടെക് ഉച്ചകോടിയെയും ശ്രീ നരേന്ദ്രമോദി ഇന്നലെ അഭിസംബോധന ചെയ്തു. മധ്യപ്രദേശിലെ ഓംകാരേശ്വറിൽ നടക്കുന്ന അന്താരാഷ്ട്ര അരിവാൾ രോഗ ദിനാചരണ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. തുടർന്ന് ഒഡീഷയിലെ റായ്രംഗ്പൂരിലെത്തുന്ന രാഷ്ട്രപതി എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ലഡാക്കിലെ ലേയിൽ എത്തും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ലുകുങ് ഗ്രാമം നാളെ സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി പ്രാദേശിക സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുമായി ആശയവിനിമയം നടത്തും. യുദ്ധസ്മാരകവും അദ്ദേഹം സന്ദർശിക്കും. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വൈകിട്ട് ഓൺലൈനായാണ് പരിപാടി നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ റിഫൈനറികളും ഉയർന്ന കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. പെട്രോൾ ഡീസൽ ശേഖരം ആവശ്യത്തിന് നിലനിർത്തുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അവർ അറിയിച്ചു.
2: हमारी रिफाइनरीज ऑप्टिमम कैपेसिटी पर वर्क कर रही हैं. रिटेल आउटलेट्स पर और डिस्ट्रीब्यूटरशिप्स पर ऑपरेशन नॉर्मल है. एलपीजी बैकलॉग घटकर 3.1 डेज हो गया है. पिछले 3 दिनों में 1.36 करोड़ बुकिंग्स के अगेंस्ट 1.47 करोड़ डिलीवरीज की गई हैं और मार्च से लेकर अब तक 10.02 लाख पीएनजी कनेक्शंस गैसिफाई किए गए हैं. 3.22 लाख कनेक्शंस के लिए एडिशनल इंफ्रास्ट्रक्चर क्रिएट किया गया है.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഒരുക്കം വിലയിരുത്താൻ ഗവർണർ വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർത്ത സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദാംശങ്ങൾ ആരാഞ്ഞു. ഒരു പ്രത്യേക യോഗമെന്ന നിലയിലല്ല ഉദ്യോഗസ്ഥരെ വിളിച്ചതെന്നും യോഗാ ദിനത്തെക്കുറിച്ചുള്ള ആശയവിനിമയം മാത്രമാണ് നടന്നതെന്നും ഗവർണറുടെ സെക്രട്ടറി ചീഫ് സെക്രട്ടറിയെ ഔദ്യോഗികമായി അറിയിച്ചു. യോഗം ചേർന്നതിലുള്ള സർക്കാരിന്റെ അസംതൃപ്തി രേഖപ്പെടുത്തി ചീഫ് സെക്രട്ടറി ലോക്ഭവന് കത്ത് നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയ സഹമന്ത്രി എൽ മുരുകൻ ചെന്നൈ ആകാശവാണിയിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് ഡോക്ടർ ആർ ശ്രീധരനെ ആദരിച്ചു. പ്രക്ഷേപണ രംഗത്തെ സവിശേഷ വ്യക്തിത്വമാണ് ഡോക്ടർ ആർ ശ്രീധരെന്ന് ചടങ്ങിൽ സംസാരിച്ച ആകാശവാണി ദൂരദർശൻ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ വിശേഷിപ്പിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വിഡി സതീശൻ നയിക്കുന്ന യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന് അവതരിപ്പിക്കും. ധനവകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
4: 10 വർഷത്തിനുശേഷം അധികാരത്തിലെത്തിയ യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ജനക്ഷേമ പദ്ധതികൾക്കും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്കും മുൻഗണനയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ധനകാര്യവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി വിഡി സതീശൻ രാവിലെ 9 മണിക്ക് നിയമസഭാ നടപടികൾ ആരംഭിക്കുന്നതോടെ ബജറ്റ് പ്രസംഗം തുടങ്ങും. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വരുമാന വർദ്ധന ലക്ഷ്യമിട്ടുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സർക്കാർ പുറത്തുവിട്ട ധവളപത്രത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ വിഭവ സമാഹരണത്തിനായി പുതിയ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സാമ്പത്തിക നിയന്ത്രണങ്ങൾക്കിടയിലും സാധാരണക്കാർക്കും ജീവനക്കാർക്കും ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി സൂചന നൽകിയിട്ടുണ്ട്. യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന ഇന്ദിരാ ഗ്യാരന്റി പദ്ധതികൾക്കുള്ള തുക വകയിരുത്തലും സർക്കാർ ജീവനക്കാരുടെ DA വർധന അടക്കമുള്ള ആനുകൂല്യങ്ങളും ബജറ്റിന്റെ പ്രധാന ആകർഷണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാന ബജറ്റിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഇന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 11 മണിക്ക് 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിന് പുറമെ ഉച്ചയ്ക്ക് 12:30 വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ 15 മിനിറ്റ് വീതമായിരിക്കും. രാത്രി 9:15 സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയും പ്രക്ഷേപണം ചെയ്യും. ഇന്ന് വായനാ ദിനം. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദേശീയ വായനാ മഹോത്സവത്തിനും ഒരു മാസം നീളുന്ന വായനാ ആഘോഷങ്ങൾക്കും ഇന്ന് തുടക്കമാകും. PN പണിക്കർ ഫൌണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വിഡി സതീശൻ നിർവഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അഭൂതപൂർവമായ വികസനമാണ് ഉണ്ടായത്. അഷ്ടലക്ഷ്മി എന്നറിയപ്പെടുന്ന 8 സംസ്ഥാനങ്ങളെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിൽ വലിയ പുരോഗതി കൈവരിച്ച് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പ്രകാരം 47,270 കോടി രൂപ ചെലവഴിച്ച് 46,290 കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ നിർമ്മിച്ചു. ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങളുടെ എണ്ണം 17 ഉയർന്നു. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച നവഭാരത് സദസ്സും വികസിത ഭാരത കൺവെൻഷനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തി. അഗത്തി വിമാനത്താവളത്തിൽ ഇന്നലെ എത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
5: ലക്ഷദ്വീപ് BJP പാർട്ടി ഘടകവുമായുള്ള പ്രത്യേക യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. ശേഷം കവരത്തിദ്വീപിലെ തീരപ്രദേശങ്ങൾ സന്ദർശിക്കുകയും മത്സ്യത്തൊഴിലാളികളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. 3 ദിവസം കവരത്തിദ്വീപിൽ തുടരുന്ന അദ്ദേഹം വികസിത് ഭാരത് സങ്കൽപ് സമ്മേളൻ, പ്രകൃതിപത്ത് യാത്ര എന്നീ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ വികസന യാത്രകളുടെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി വിവിധ ഔദ്യോഗിക പരിപാടികളിലും പാർട്ടി പരിപാടികളിലും പങ്കെടുക്കും.
0: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ബി മത്സരങ്ങളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം. കാനഡ ഖത്തറിനെ എതിരില്ലാത്ത 6 ഗോളിന് തകർത്തു. 1-4 ഗോളിനാണ് ബോസ്നിയക്കെതിരെ സ്വിസ് ജയം. ദക്ഷിണാഫ്രിക്കയും ചെക്ക് റിപ്പബ്ലിക്കും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. മെക്സിക്കോ ദക്ഷിണ കൊറിയ മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആദ്യ പകുതിയിൽ ആരും ഗോൾ നേടിയിട്ടില്ല.

0: എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം. വാർത്തകൾ കഴിഞ്ഞു.
1: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചറാണ്. കൂടെ ഉള്ളത് ഞാൻ ആർജി സുമയാണ്. അപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വെച്ചതുപോലെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് വായനാ ദിനമാണ്. അപ്പം നമുക്കൊരു ചോദ്യത്തോടു കൂടി ഇന്നത്തെ ഈ ഒരു അടുത്ത സെഗ്മെന്റ് നമുക്ക് തുടങ്ങാം. കാരണം നമ്മളെ ഒട്ടും ബോറടിപ്പിക്കാത്ത, എങ്ങോട്ട് പോകുമ്പോഴും കൂടെ കൂട്ടാൻ പറ്റുന്ന, നമ്മളെ ഒരിക്കലും ചതിക്കാത്ത ലോകത്തിലെ ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാണ് കൂട്ടുകാരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ, നമുക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പറഞ്ഞതുപോലെ തന്നെ, അത് പുസ്തകങ്ങൾ തന്നെയാണ്. ഇന്ന് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പി എൻ പണിക്കർ സാറിനെ ഓർക്കുന്ന ഒരു ദിവസം കൂടിയാണിന്ന്. പണ്ടൊക്കെ വായന എന്ന് പറഞ്ഞാൽ ലൈബ്രറിയിൽ പോകുക, പുസ്തകം എടുക്കുക, അത് മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ ലോകത്തിലെ ഏതൊരു പുസ്തകവും ഈ ഒരു വിരൽ തുമ്പിൽ ലഭ്യമാണ് എന്നുള്ളൊരു സത്യം കൂടിയുണ്ട്. ഈ ബുക്കുകളും ഇനി വായിക്കാൻ മടിയുള്ളവർക്ക് കേൾക്കാൻ ഓഡിയോ ബുക്കുകളും ഇന്നുണ്ട്. അതുകൊണ്ട് വായിക്കാൻ സമയമില്ല എന്ന കാരണം ഇനി ആരും പറയരുത്. വായന മാറുമ്പോൾ നമ്മുടെ ചിന്തകൾ മാറും, ചിന്തകൾ മാറുമ്പോൾ നമ്മുടെ ജീവിതവും മാറും. ഇന്ന് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഒരു നല്ല പുസ്തകം വായിച്ചു തുടങ്ങിക്കൂടെ എന്നുള്ളൊരു ചോദ്യം നമ്മളിവിടെ വെക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പുസ്തകങ്ങൾ ഏതാണെന്നും എഴുത്തുകാരൻ ആരാണെന്നും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ അറിയാമെന്ന് വിശ്വസിക്കുന്നു. 9544704912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണ്, നിങ്ങൾ വായിച്ചതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന പുസ്തകം ഏതാണ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ ആരാണ് എന്നൊക്കെയുള്ളൊരു ചോദ്യങ്ങളാണ് ഇന്ന് വായനാ ദിനവുമായിട്ട് ഓണാട്ടുകാര പാസഞ്ചർ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ. അതായത് നമ്മളെപ്പോഴും ഈ വായനാ ദിനത്തിൽ പറയുന്ന ഒരു ചൊല്ലുണ്ട്, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. അപ്പോൾ മഹാനായ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഈ ഒരു വരികൾ കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇന്ന് വായനാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് അക്ഷരങ്ങളുടെ ലോകത്തേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തിയ പി എൻ പണിക്കരുടെ സ്മരണ പുതുക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഒരു പുസ്തകം തുറക്കുമ്പോൾ നമ്മളൊരു ജനാലയാണ് തുറക്കുന്നത്, ലോകത്തിലേക്ക് നോക്കാനുള്ള ഒരു ജനാലയാണ് ഒരു പുസ്തകത്തിൻ്റെ വാതിലെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: ഞാന് കുഞ്ഞുനാള് മുതലേ വായിക്കുന്ന ഒരാളാണ്. എനിക്ക് വായിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളുമാണ്. ഇപ്പോഴും ഞാൻ വായിച്ച ഒരാളുമാണ്. ഇപ്പൊ മൊബൈലൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് കുറച്ചു നേരം പിന്നെ കണ്ടു കഴിയുമ്പോ എനിക്ക് വല്ലാത്തൊരു ടെൻഷനും ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നും. അപ്പം പിന്നെ ഞാൻ പുസ്തകങ്ങൾ എടുത്തു വെച്ച് വായിക്കും.
0: എത്ര പുസ്തകം ഉണ്ട് വീട്ടില്?
1: വീട്ടിലിപ്പം പുസ്തകം ഉണ്ടെന്ന് പറയാൻ മോള് എവിടെ നിന്നെങ്കിലൊക്കെ എടുത്തോണ്ട് വരും, പിന്നെ മോൻ എടുത്തോണ്ട് വരും, പിന്നെ ഞാൻ അവിടെ വന്ന് എടുക്കുമായിരുന്നു. പിന്നെ ഈ കൊറോണ സമയത്തൊക്കെ ഇപ്പോലെടുത്തോണ്ട് തരുമായിരുന്നു അവിടുന്ന് പുസ്തകങ്ങൾ. ഞാൻ പറയുമായിരുന്നു എനിക്ക് പുസ്തകം വേണമെന്ന് പറഞ്ഞ്, അതുപോലെ കൊണ്ട് എടുപ്പിക്കാൻ. പിന്നെ ഞാൻ വന്ന് എടുത്തിട്ടുണ്ട് അവിടുന്ന്. പിന്നെ നോഹന്റെ അടുത്ത് പറയുമ്പോ നോഹന് സമയമില്ലാത്തതുകൊണ്ട് എനിക്കും അങ്ങോട്ട് വരാൻ പറ്റാത്തത് കൊണ്ടും പിന്നെ അപ്പുറത്ത് നിന്നൊക്കെ ഒരു പുസ്തകം എടുത്തു തന്നെ പള്ളിയുടെ ഒരു ഇത്.
0: ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ഒരു പുസ്തകം ഏതാണ് വായിച്ചതില്?
1: ഞാന് പിന്നെ ബാലരമ തൊട്ട് ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് രാത്രിയോളം ഏതാണ്ട് ഞാൻ മറന്നുപോയി, പേര് ഞാനങ്ങ് മറന്നുപോയി സത്യം പറഞ്ഞാല്. ഞാൻ വായിച്ചോണ്ടിരിക്കുന്നത് അത് ഒരു 1000 പേജ് കൂടുതൽ ഉണ്ട് ആ ഒരു പുസ്തകം തന്നെ. 1001 രാവുകൾ.
0: ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ ആരാണ്?
1: അത് ചോദിച്ചാൽ സത്യം പറഞ്ഞ എനിക്ക് ഞാൻ ഈ പുസ്തകം വായിക്കുന്നുള്ള അല്ലാതെ ഞാൻ ഇതിന്റെ രചയിതാവ ഒന്നിനെ പറ്റി ഞാൻ
0: നോക്കാറില്ല.
1: ശ്രദ്ധിക്കണമെന്നുണ്ട്. അത് ഞാന് ഖുർആൻ ഓതിയ പോലെ ഞാന് ഏത് സൂറത്ത ഓന്നേന്ന് ഞാൻ നോക്കാറില്ല. കാരണം ഓർക്കത്തില്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓർക്കാത്തതുകൊണ്ട്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞ ഒരു പുസ്തകമുണ്ട് വായിച്ചിട്ട്. അത് തുടക്കം മുതൽ അവസാനം വരെ ഞാൻ കരഞ്ഞുകൊണ്ട് വായിച്ച ഒരു പുസ്തകമാണ് ആട് ജീവിതം എന്നും പറഞ്ഞു. അയ്യോ, അതെനിക്ക് ഇപ്പോഴും ഓർക്കാൻ പറ്റാത്തൊരു പുസ്തകമായിപ്പോയി. ഞാന് അത് എനിക്ക് എപ്പോഴും അത് ഓർക്കുമ്പോ എനിക്ക് കരച്ചിൽ വരും സത്യം പറഞ്ഞു. അത് ഞാൻ ഒരുപാട് പറഞ്ഞ്, ഞാൻ ബാലരമ തൊട്ട് ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഇപ്പോഴും വായിച്ചോണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് വായിക്കുമ്പോൾ പുസ്തകം നമ്മള് നമ്മുടെ ഈ ഫേസ്ബുക്കിനകത്തൊക്കെ ഓരോന്നൊക്കെ ഓരോരുത്തർ കുറിക്കുമെങ്കിലും അതിനെക്കാട്ടി എനിക്ക് ഇഷ്ടം പുസ്തകങ്ങൾ വായിക്കാനാണ്. ഓരോരുത്തരുടെ കഥയും കാര്യങ്ങളൊക്കെ ഞാൻ അതൊന്നും കൂടുതലായി ഞാൻ നോക്കാറില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഉള്ളതൊന്നും നോക്കാറില്ല. പിന്നെ ഞാൻ ഈ പുസ്തകങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വായിക്കാൻ ഇഷ്ടം. അത് തന്നെ ഞാൻ ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുമാണ്. എന്റെ മക്കളുടെ അടുത്ത് ഞാൻ പറയാറുണ്ട് പുസ്തകങ്ങളൊക്കെ എടുത്തോണ്ട് വായിച്ച് വായിക്കണം. പിന്നെ അവർക്ക് സമയം കിട്ടാത്തത് കൊണ്ട്, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് സമയം കിട്ടാത്തത് കൊണ്ട് വായന അങ്ങോട്ട് മാറ്റി വെച്ചതേ ഉള്ളൂ. എന്നാലും മോളൊക്കെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ജീവിത ചരിത്രങ്ങളോ അല്ലെങ്കിൽ കഥകൾ അങ്ങനെയൊക്കെ ഉള്ള പുസ്തകങ്ങൾ എടുത്തോണ്ട് വന്ന് അവളും വായിക്കും. എനിക്കും പറ്റുന്നതാണെങ്കിൽ അവള് എന്റെ കണ്ടു തരും, വെച്ചാൽ ഒന്ന് വായിച്ചു നോക്കാന്ന് പറഞ്ഞു.
0: അതെ, നമ്മൾ എപ്പോഴും നമ്മൾ പുസ്തകങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എന്താ പറയുക, നമ്മൾ ആ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് പോകുന്ന നമ്മൾ പറയല്ലേ. ഇപ്പം ബെന്യാമിൻ്റെ ആടുജീവിതത്തെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഈ ആടുജീവിതം നമ്മൾ സിനിമയായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കൂടുതൽ ആൾക്കാർക്കും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കൂടുതൽ നമ്മുടെ ഈ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ആടുജീവിതം സിനിമയിൽ കണ്ട ആ ഒരു ഫീലിംഗ് ആയിരിക്കാം ആടുജീവിതത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. പക്ഷേ അതിലൊക്കെ എത്രയോ 10,000,000 കോപ്പികൾ വിറ്റുപോയ ഒരു പുസ്തകം കൂടിയാണ് ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന് പറയുന്നത്. അപ്പം അതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടാണ് 12 വർഷമെടുത്തു ഈ ബ്ലസ്സി ഈ ഒരു സിനിമ എടുക്കാൻ, ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ എടുക്കാനായിട്ട് 12-13 വർഷത്തോളം എടുത്തു എന്നുള്ളൊരു വാസ്തവമാണത്. അത് കാരണം അത്രയേറെ ദുരിതത്തിലും പ്രയാസത്തിലും കൂടി കടന്നുപോയ ഒരു മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെ രചിച്ചു വന്നപ്പോൾ കിട്ടാകുന്ന, അതായത് അവിടെ ആ മരുഭൂമിയിൽ അദ്ദേഹം കഷ്ടപ്പെട്ട് അദ്ദേഹം തിരികെ നമുക്ക് നാട്ടിലേക്ക് വരാനുള്ള ആ ഒരു തന്ത്രപ്പുഴപ്പാടിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ പകർത്തി വെക്കാനായിട്ട് ഒരു സിനിമയ്ക്ക് 12 വർഷത്തോളം എടുത്തു എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ആ കഥ എത്രത്തോളം പോർട്രേ ചെയ്താണ് ബെന്യാമി എന്ന് പറയുന്ന എഴുത്തുകാരൻ ആ ഒരു ആടുജീവിതത്തിൽ എഴുതി വെച്ചേക്കുന്നത് എന്നുള്ളൊരു തോന്നൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം, ഞാൻ മോനം പിള്ള. പിന്നെ ഞാൻ എല്ലാരും ശ്രദ്ധിക്കാൻ ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് യഥാർത്ഥത്തിൽ വെറും 4ാം ക്ലാസ്സാണ് എഴുതിയത്. എനിക്ക് എല്ലാവരുടെയും കൂട്ടി എനിക്ക് പിന്നെ വലിയ മൊബൈലോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഞാൻ സംസാരിക്കുമ്പോൾ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ് ആൾക്കാർ പറയുന്നത്. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ വായനാശീലം തന്നെ. എന്റെ അലമാരി നിറയെ പുസ്തകങ്ങളാണ്. തെല്ലുകൊമ്പ് മുതല് പിന്നെ എസ് കെ കൊറ്റക്കാട്, പിന്നെ എം ടി വാസുദേവൻ, ഇങ്ങനെ പോവുകയാണ്.
0: ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ ആരാണ് അതില്?
2: എനിക്ക് ഏറ്റവും കൂടുതൽ എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ അതിപ്പോ യേശുദാസിന്റെ അടുത്തൊരു പാട്ട് ചോദിക്കും, ഏത് പാട്ടാണ് ചോദിച്ചാൽ അത് ബുദ്ധിമുട്ടേ. എങ്കിൽ തന്നെ ഞാൻ പിന്നെ എസ് കെ കൊറ്റക്കാടിനെ ഏറ്റവും കൂടുതൽ
0: ഇഷ്ടം.
2: കാര്യമായിരുന്നു ആ മുട്ടായി തെരുവിൽ അദ്ദേഹം നടക്കുന്നതും. ഒന്നത് രണ്ടാമത് പ്ലെയിനും ഈ യാത്രാ സൗകര്യങ്ങളും ഒന്നും ഇല്ലാത്ത സമയത്ത് പോലും എസ് കെ പൊറ്റക്കാട് കപ്പൽ മാർഗം യാത്ര ചെയ്ത് ആ യാത്രയൊക്കെ ഒന്ന് വായിക്കാനുണ്ടല്ലോ. ഭയങ്കരമാണ് എസ് കെ. അതേ ഒരു തെരുവിന്റെ ഗീതം ഒരു പിന്നെ ഈ എസ് കെ പൊറ്റക്കാട് അതേപോലെ തന്നെയാണ് ബാക്കിയുള്ളവരും. കഴുകി ആയാലും അത് തന്നെ ഇങ്ങനെ ഒരു നീണ്ട നിര. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വായനാശീലം ഏറ്റവും ഉത്തമമാണ്. ഇപ്പൊ മാഡം പറഞ്ഞ പോലെ തന്നെ എന്ത് കിട്ടിയാലും വായിക്കുക. വായന വളരും തോറും പിന്നെ വായിക്കും തോറും വളരും. അതുകൊണ്ടാ വിദ്യാഭ്യാസം ഇല്ല എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം,
0: വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ നമ്മൾ പറയത്തില്ലേ, ചിലരുടെ സാഹചര്യങ്ങള്, ചിലരുടെ എന്താ പറയാ ആ ഒരു ചിലർക്ക് എല്ലാവർക്കും കിട്ടിക്കാണണമെന്നൊന്നുമില്ല. ഇപ്പോഴത്തെ സാഹചര്യം ഒന്നും അല്ലല്ലോ പണ്ടത്തെ സാഹചര്യം എന്ന് പറയുന്നത്. എന്നാലും കിട്ടിയതിൽ നിന്നും നമ്മൾ വിദ്യാഭ്യാസം സമ്പാദിക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ.
2: എനിക്കിപ്പോ മാഡം പറഞ്ഞത് ശരി, എനിക്ക് 64 വയസ്സായി. അന്നത്തെ കാലത്തൊന്നും വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്തോ എന്റെ കൂടെയുള്ള സഹോദരന്മാരെല്ലാം വലിയ നല്ല വിദ്യാഭ്യാസം ഉള്ളവരും. പക്ഷെ എനിക്ക് ആ സാഹചര്യം ഇല്ല, എങ്കിൽ തന്നെ ഞാൻ ആശയായി.
0: അതെ അതെ, അതായത് നമ്മള് നമുക്ക് കൂടുതല് ഇപ്പം ചേട്ടൻ തന്നെ പറഞ്ഞു, നമ്മള് കൂടുതലും നമ്മള് സംസാരിക്കുന്നു, നമ്മള് സംസാരിക്കുമ്പോൾ എല്ലാരും ചോദിക്കുക ചെയ്യുക. അതാണ് വായനയുടെ ഒരു ഗുണമെന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാല് നമ്മള് സംസാരത്തിലും നമ്മുടെ വിവേകത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും ഒക്കെ ഉണ്ടാവുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ശരിക്കും വായിച്ചാൽ കിട്ടുന്ന ആ ഒരു എന്താ പറയാ നമുക്ക് ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ഒരു മനുഷ്യനിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഉണ്ടല്ലോ, അതിൽ നിന്ന് കിട്ടുന്ന അറിവെന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. വായനയിൽ നിന്ന് കിട്ടുന്ന അറിവെന്ന് പറയുന്നത് ചെറുതല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള എല്ലാ സാധനവും ഒരു എഴുത്തുകാരൻ ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതി വെക്കും. ആ എഴുതി വെച്ച് നമുക്ക് കിട്ടുന്ന ആ ഒരു അറിവെന്ന് പറയുന്ന ഒരു അറിവും ചെറുതല്ല. ഒരു അറിവിനെ നമ്മൾ ചെറുതായി കാണുകയും ചെയ്യരുത്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് കിട്ടുന്നത് എന്താണോ ആ കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിക്കുക. അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു, ഇപ്പം നമ്മുടെ ഒരുപാട് നമ്മുടെ ഈ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കാം, നമ്മളുടെ ജീവിതത്തിൽ സമ്പാദ്യം എങ്ങനെ കൂട്ടാം, അതേപോലെ മണി ക്യാൻ ബൈ ഹാപ്പിനെസ്, എങ്ങനെയാണ് പൈസ ജീവിതത്തിൽ സമ്പാദ്യം ഉണ്ടാക്കുന്നത്, ഹൗ ടു മേക്ക് മണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പോൾ എഴുതുന്നുണ്ട്. യൂണിവേഴ്സൽ ട്രൂത്ത് എന്നും പറഞ്ഞിട്ട് ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഇപ്പോൾ എഴുതുന്നുണ്ട്. ലോകത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ, നമ്മൾ പോലും അറിയാത്ത എന്തെല്ലാം രഹസ്യങ്ങൾ ഈ ഭൂമിയിലും ആകാശത്തിനും കടലിനടിയിലും ായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ട് എന്നുള്ളതിനെയൊക്കെ പറ്റിയിട്ട് ഒരുപാടൊരു നമുക്കറിയാത്ത എത്ര എത്രയോ കാര്യങ്ങളുണ്ടെന്നറിയോ. അങ്ങനെ ഈ പറഞ്ഞത് കൂട്ട് ഈ പുസ്തകങ്ങൾ വായിച്ച് ലൈഫ് ചേഞ്ച് ആയവർ തന്നെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്, നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരു പ്ലാനും ഇല്ലാതിരുന്ന ആൾക്കാർക്ക് ഒരു പുസ്തകം വായിച്ചിട്ട് അവരുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ കെട്ടിപ്പടുക്കണമെന്ന് വരെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്, അവർക്ക് അതിനൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ പുസ്തകം വായിച്ചിട്ടാണ് നമ്മൾ, നമുക്ക് തൊട്ട് മുമ്പുള്ളവരെ നമ്മളൊന്ന് നോക്കുക, അതായത് നമുക്ക് ചുറ്റും ഒന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ളവരെ ഒന്ന് നോക്കുക. ആ നോക്കുന്നവർ പലർക്കും കിട്ടുന്ന ഒരു പ്രചോദനമാണ് ഈ പുസ്തകം വായിക്കുക എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ അദ്ദേഹത്തിൻ്റെ ഓരോ ഇൻ്റർവ്യൂസും അദ്ദേഹത്തിൻ്റെ ഓരോരോ വീഡിയോസുകളും എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ചെറിയൊരു കാര്യങ്ങൾ കിട്ടിയാൽ പോലും ഞാൻ വായിക്കും. അത് എത്ര ചെറുതാണെങ്കിലും, ഒരു പത്രത്തിൻ്റെ തുണ്ട് പേപ്പറാണെങ്കിൽ പോലും ഞാനത് വായിക്കും എന്നുള്ളതാണ്. കാരണം എനിക്ക് കൂടുതലും രാഷ്ട്രീയത്തിലായിരിക്കോട്ടെ, അദ്ദേഹത്തിന് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകും, കുറച്ചും കൂടി കൂടുതൽ പരിചിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അദ്ദേഹം എപ്പോഴും പറയുന്നത് അദ്ദേഹം വായിക്കുന്ന ഒരാളാണ്, അദ്ദേഹം എപ്പോഴും വായിക്കുന്ന ഒരാളാണ്. ചെറിയൊരു പത്രക്കുറിപ്പ് പോലും കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം അത് വിടില്ല, അദ്ദേഹം അത് വായിക്കും എന്ന് പറഞ്ഞു. അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ ആണ് ഇപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. അതിപ്പം നമ്മുടെ ഒരു ഇപ്പം മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരാൾ പറയുമ്പോൾ നമുക്ക് അതിനെ ചെറുതായി കാണാൻ പറ്റുമോ? പറ്റത്തില്ല എന്നുള്ളൊരു കാര്യമാണ്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
3: നമസ്കാരം.
0: നമസ്കാരം.
3: വായിച്ചാലും വളരും.
0: അതെ.
3: വായിച്ചില്ലെങ്കിലും വളയും.
0: അതെ.
3: കുഞ്ഞിന് വയസ്സിൽ തുടങ്ങാം നമുക്ക്.
0: അതെ.
3: അപ്പൊ പി എൻ പഠിക്കാൻ
0: നമ്മൾ തുടങ്ങി വെച്ചു. നമ്മൾ ആ ഒരു കാര്യം തുടങ്ങി വെച്ചു.
3: പി എൻ മണിക്ക് ഒരു സാറിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം. ഇങ്ങനൊരു നല്ല ദിവസം തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിലും ഒന്ന് അപ്രീസിയേഷൻ ചെയ്യാനെന്ന് വരെ തോന്നുന്നുണ്ട്. കാരണം അത്രയും വലിയൊരു കാര്യമാണ് ചെയ്തു വെച്ചത് സമൂഹത്തിന് വേണ്ടി. വായനെന്ന് കേൾക്കുമ്പോ എനിക്ക് ലൈബ്രറിയൻ വിജയകുമാർ സാറിനെ ഓർമ്മ വരും, നമ്മുടെ കരുണാപള്ളിക്കാരന്. ഭയങ്കര അറിവാണ് സാറിന്റെ മുന്നിൽ നമ്മളൊന്നും ഒന്നുമല്ല. ഭയങ്കര വായനയാണ് അദ്ദേഹത്തിന്റെ വർത്തമാനം എന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര ഫ്ലുവന്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഒരു സ്റ്റോപ്പ് ഇല്ലാതെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഞാനൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു കളായി. കാരണം എന്താ പറയുന്നത്, നമുക്ക് ആ വാക്കുകൾ പോലും നല്ല വളരെ സിമ്പിൾ മലയാളമാണ് പറഞ്ഞു വെക്കുന്നത്. ഭയങ്കര അറിവിന്റെ, അത് ഒരു അറിവിന്റെ കേദാരോ എന്നൊക്കെ തന്നെ പറയാം സാർ. പിന്നെ അതുപോലെ സുഭാഷ് ചന്ദ്ര സാർ ഒരിക്കൽ റേഡിയോയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പരിപാടിയായിട്ട് കരുണാപ്പള്ളി വന്നപ്പോ അദ്ദേഹത്തിന്റെ ആ സംസാരത്തിൽ നിന്ന് എനിക്ക് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ കുറച്ച് ബുക്കൊക്കെ എടുത്ത് ഞാൻ വായിച്ചിരുന്നു. അങ്ങനെ എടുത്ത് പിന്നെ വായന പൊതുവെ ഇച്ചിരി കുറവാണ്, കാരണം തിരക്കും ഓട്ടവും ഒക്കെ ഉള്ള ഒരു സമയമാണ്. അതുകൊണ്ട് ഇപ്പൊ പിന്നെ അത്യാവശ്യം ബുക്കുകളൊക്കെ ഞാൻ കളക്ട് ചെയ്യുന്നു. എനിക്ക് വായിച്ചില്ലെങ്കിൽ ഈ ബുക്ക് കളക്ട് ചെയ്ത് വെക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്.
0: ഉണ്ട്.
3: ഒരു ബുക്സും കളയാറില്ല.
0: ഈ വായിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബുക്ക് ഏതാണ്?
3: ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ എന്താ ഇപ്പൊ ലേറ്റസ്റ്റ് ഒരു അവാർഡ് നോവല, ഞാൻ പേര് വിട്ടുപോയി, ഞാൻ ഓർക്കുമ്പോ നോവല് വായന വെച്ചാൽ ഞാൻ ഈ സ്കൂള് കോളേജ് തലത്തിലൊക്കെ ആയിരുന്നപ്പം വെക്കേഷൻ സമയങ്ങൾ അത് ഞാൻ വായനയ്ക്ക് വേണ്ടി മാത്രം മാറ്റി
0: വെക്കുമായിരുന്നു.
3: ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്ത് വായിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെ എടുക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ഒരു ഫ്രണ്ടിന്റെ ലൈബ്രറി ഉണ്ട്, അവരുടെ ലൈബ്രറിയിൽ നിന്ന് അത്യാവശ്യം ബുക്കുകൾ അവിടെ പോയി എടുത്ത് കൊണ്ടുവച്ച് ഇടയ്ക്കൊക്കെ നോക്കാറുണ്ട്, അതേ ഉള്ളു. അല്ലാതെ വലിയതായിട്ട് ഇരുന്ന് വായനയില്ല. ഇങ്ങനെയുണ്ട്. പിന്നെ ഒക്കെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കും. പിന്നെ പുറത്തിറങ്ങിയുള്ള കാര്യങ്ങളിൽ ഒക്കെ ഉള്ള കാര്യങ്ങൾ, പിന്നെ നമുക്ക് ഈ പറഞ്ഞ കൂട്ട് കുറെ വായനയിൽ നിന്ന് നമുക്ക് കുറച്ച് അറിവുകളുണ്ട്. നമുക്കത് ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നുണ്ട് പലപ്പോഴും. അത് നമ്മൾ വായിക്കുന്നതിൽ നിന്ന് കിട്ടുന്നതാണ് നമുക്ക്. പിന്നെ അതുപോലെ എന്ത് വന്നാലും എനിക്ക് ഡിക്ഷണറി റെഫർ ചെയ്യാന്ന് പറയുന്നൊരു ശീലമുണ്ട്, അത് നേരത്തെ ശീലിച്ചു പോയതാണ്. അപ്പൊ അത് ഞാൻ പിന്നെ എന്ന് വെച്ചാല് അത് എന്താ പറയാ, മൊബൈലിലൊന്നും കുത്തി നോക്കത്തില്ല മീനിങ്. കറക്റ്റ് എനിക്ക് ഡിക്ഷണറി തന്നെ റെഫർ ചെയ്യണം, അത് അത് ശീലമായിപ്പോയി. അങ്ങനെയൊക്കെ ബുക്കുകൾ മറിക്കുന്നൊരു ശീലമുണ്ട് എപ്പോഴും. പിന്നെ എപ്പോഴും എഴുതും, എന്ത് കേട്ടാലും ഞാൻ എഴുതി വെക്കുന്ന ഒരു പ്രകൃതമാണ്. പഴയ കാലം തൊട്ടേ എഴുതുന്ന ഒരു ശീലം എനിക്കുണ്ട്.
4: അതെ അതെ,
3: എഴുതി വെക്കുക. എപ്പോഴും ഞാൻ വിചാരിച്ചു ഒരു ബുക്ക് തയ്യാറാക്കണം, കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ മുള്ളതൊക്കെ കൂടി ഒരു ബുക്ക് തയ്യാറാക്കണം എന്നൊരു മനസ്സിലുണ്ട്. പക്ഷെ അതിനുള്ള സമയം
4: സാധിക്കട്ടെ സാധിക്കട്ടെ, വളരെ നല്ല കാര്യമാണ്. അതായത് ഒരു എല്ലാം കൂടി നമുക്ക് പണ്ടൊക്കെ ഉള്ള ഒരു ശീലമായിരുന്നു അല്ലേ. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കിട്ടുവാണെങ്കിൽ ഇങ്ങനെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് അതിനകത്ത് നിന്ന് ഇങ്ങനെ വെട്ടിയൊക്കെ ഒട്ടിച്ച്, ഇപ്പൊ പത്രവാർത്ത ആയിക്കോട്ടെ പടം ആയിക്കോട്ടെ ഒക്കെ ഇങ്ങനെ വെട്ടി ഒട്ടിച്ച് ഒരു ബുക്കൊക്കെ ആക്കി ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കാന്നൊക്കെ പറയുന്നത് വളരെ അധികം കുറച്ച് അധികം പഴമയിലോട്ട് പോകുന്ന ഒരു ഓർമ്മകളൊക്കെയാണത്. അപ്പം നമുക്ക് എന്താണ് നമുക്കിനി അടുത്തതായിട്ട് നമ്മൾ ഈ വായനാ ദിനത്തെക്കുറിച്ച് പറയുമ്പോൾ, സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ വായിക്കുന്ന ബുക്കുകളും എഴുത്തുകാരനെയൊക്കെ ഓർമ്മിച്ച് വെക്കണം കേട്ടോ. ആരെയും വായിച്ച കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ വിട്ടു കളയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ വായിക്കുന്നത്, അത് നമ്മളുടെ മെമ്മറിയിൽ എപ്പോഴും സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വായിക്കുന്നത് എന്നുള്ളൊരു ഓർമ്മ വെച്ചിട്ട് നമ്മളത് ബുക്ക് വായിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതിയ എഴുത്തുകാരനെ ആയിക്കോട്ടെ അതിനകത്തെ കഥകളായിക്കോട്ടെ എന്താണെങ്കിലും നിങ്ങൾക്ക് അത് പിന്നീട് പിന്നീട് പിന്നീട് ഓർമ്മിക്കാനായിട്ട് കാണിക്കുക. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നോവൽ എന്ന് പറയുന്നത് പെരുമ്പടവത്തിൻ്റെയാണ്. പെരുമ്പടവത്തിൻ്റെ എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു നോവലുണ്ടായിരുന്നു. ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ വായിച്ചതാണ്. അതേപോലെ സൂഫി പറഞ്ഞ കഥ, ബഷീറിൻ്റെ ബാല്യകാല സഖി, ഇതൊക്കെ നമുക്ക് ആ ഒരു എന്താ പറയുക, ചെറിയ ചെറിയ ചെറിയ ആ ഒരു, അതായത് ഇപ്പം നമ്മൾ ആ ഒരു ബുക്ക് വായിക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്നൊരു വാക്ക് കിട്ടും. ചിലപ്പോൾ നമ്മൾ മലയാളം സംസാരിക്കുന്നു, നമ്മൾ മലയാളത്തിൽ എഴുതുന്നു, നമ്മൾ മലയാളം വായിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വാക്കുകൾ ചിലപ്പോൾ നമുക്ക് കിട്ടിക്കണമെന്നില്ല. ഈ പ്രത്യേകമായിട്ടുള്ള ചില അർത്ഥങ്ങൾ വരുന്ന വാക്കുകൾ ഈ എഴുത്തുകാർക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പം അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഇങ്ങനൊരു വാക്ക് ഇതിലുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ആരാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, ഏതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട പുസ്തകം എന്നറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 954-47-00-12 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ഇത് എൻ്റെ റേഡിയോ 91.2 ൽ ഓണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജി സുമയ്യ.

0: പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
9: ഒരു സൊല്യൂഷൻ ഉണ്ട്.
8: എന്താ സൊല്യൂഷൻ?
9: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: തിരികെയെത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓൺ ആട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി സുമയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വായനാ ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരും പുസ്തകങ്ങളെയൊക്കെ പറ്റിയിട്ടാണ് നമ്മളിത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല പുസ്തകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഹൃത്തുക്കളെ പോലെയാണ് അല്ലേ. അവർ നമ്മളോട് തർക്കിക്കില്ല, എന്നാൽ നമ്മളെ തിരുത്തുകയും ചെയ്യും. വായന കുറയുമ്പോൾ മനുഷ്യരിൽ ഒരു സഹതാപവും സ്നേഹവും കുറയുമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. വായന കുറഞ്ഞതിൻ്റെ ഒരുപാട് പോരായ്മകളും നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ. ഓരോ ദിവസം കഴിയുന്തോറും വായന കുറയുമ്പോൾ എത്രത്തോളം അപകടകരമാണെന്നുള്ള കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം മോളെ.
0: നമസ്കാരം. ആരാണ്?
1: മോള് തുടങ്ങിയെങ്കിൽ അമ്മ ആദ്യമായിട്ടാ വിളിക്കുന്നത്.
0: ആണോ? ഓക്കെ.
1: ഞാനിപ്പോ കൊറേ മാസം കൊണ്ട് വിളിക്കാതിരിക്ക
0: ആയിരുന്നു. ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ.
1: നമുക്ക് സുഖം.
0: സുഖം സുഖം സുഖം.
1: ഇവിടെ കേരളത്തിൽ തന്നിരുന്നല്ല കവി.
0: ആ കേട്ടില്ല.
1: കേരളത്തിൽ ഒരു കവി ഉണ്ട്, വേൾഡ് റെക്കോർഡും ഏഷ്യൻ റെക്കോർഡും ബുക്ക് റെക്കോർഡും എല്ലാം എടുത്തിട്ടിരിക്കുന്ന.
0: ആ ആ
1: ബുക്കൊക്കെ എഴുതും എന്റെ മോനെ.
0: നന്ദു പാരിസ്. ആ ഓക്കെ. അപ്പം എത്ര ബുക്സ് എഴുതിയിട്ടുണ്ട്?
1: കൊറേ എഴുതിയിട്ടുണ്ട് മോളെ. മോനൊരു മാഗസിന്റെ എഡിറ്ററും കൂടെ കേട്ടോ.
0: ആണ്? ഓക്കെ ഓക്കെ.
1: എല്ലാം ചെയ്തു കൊടുക്കും, എല്ലാം ചെയ്യും. പിന്നെ അയാളെന്ന് പറയാൻ ബുക്ക് എവിടെ കണ്ടാലും എടുത്തു വായിക്കും.
0: എടുത്ത് വായിക്കും. പിന്നെ
1: വായനാശീലം ഉണ്ട് ഇയാൾക്ക്. കോളേജിൽ തുടങ്ങിയ ഫസ്റ്റ് ഇയർ തുടങ്ങിയപ്പോ തൊട്ടുള്ള ഒരു
0: ശീലമായിരുന്നു.
1: അങ്ങനെ അയാളൊരു കവി വായി
0: നമ്മളുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ കുതിരപ്പന്തി നിന്ന് ഒരു കവി ഉണ്ടാവുക, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഒരാളാവുക.
1: കുലശേഖരപുരം.
0: കുലശേഖരപുരത്ത്
1: എവിടെയാണ്?
0: കപ്പലണ്ടി മുക്കിന്.
1: ആദിനാട്.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇപ്പൊ എവിടെയാണ് നമ്മളുടെ കവി?
1: കവി ഇവിടെ ഉണ്ട്. കവി ഇനിയിട്ട് ബാത്റൂമിലൊക്കെ പോയിട്ട് കേറിയതൊക്കെ ഇരുന്നിട്ട് കാല് വയ്യാൻ പോലെ ആയുർവേദത്തിൽ.
0: ഓക്കെ, ചെറിയ കാര്യമല്ലല്ലോ. ഒരാൾ ഒരു എഴുത്തുകാരനാവുക, ഒരു കവിയാകുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. അത് നമ്മളുടെ ഈ ഒരു നാട്ടിൽ നിന്ന് ഉണ്ടാവുക എന്ന് പറയുന്നതും ചെറിയ കാര്യമല്ല. തോന്നി. അപ്പൊ ഇനിയും വിളിക്കുക കേട്ടോ, തുടർന്നും വിളിക്കുക.
1: വിളിക്കാതിരിക്കുകയാണ്.
0: അപ്പൊ തുടർന്നും വിളിക്കുക. അപ്പൊ നന്ദുവിന് എല്ലാവിധ ആശംസകളും, പുതിയ പുതിയ പുതിയ ബുക്കുകളും കവിതകളും ഒക്കെ എഴുതാനായിട്ട് നന്ദുവിന് സാധിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അപ്പോ നമുക്ക് നമ്മള് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു കവി നിങ്ങളൊക്കെ അറിയാമായിരുന്നോ? നമ്മുടെ പാസഞ്ചേഴ്സിനൊക്കെ അറിയാമായിരുന്നോ നമ്മളുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കവി ഉണ്ട്, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനുണ്ട്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയ ആളൊക്കെയാണെന്ന് നമ്മുടെ പാസഞ്ചേഴ്സിന് അറിയാമായിരുന്നോ? അറിയാമെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. അപ്പം അടുത്ത നമ്മുടെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: നമസ്തേ മോളെ, ഞാൻ ആന്ധ്രാട്ടിൽ നിന്ന് സുരേഷനാ മോളെ.
0: പറഞ്ഞോളൂ ചേട്ടാ.
2: പുസ്തക വായനയുടെ ഇതല്ലേ?
0: ആ അതെ അതെ അതെ.
2: ഒരുപാട് വായിച്ചിട്ടുണ്ട്. കേശവദേവിന്റെ അയൽക്കാര്, പി വത്സരയുടെ വലക്കാർ, അങ്ങനൊരു ഭ്രാന്തായിട്ട് നടക്കുന്ന സങ്കല്പാളയം, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങള്. ഹരിദ്വാരിൽ മണികൾ മുഴങ്ങുന്ന മുകുന്ദന്റെ, ഖസാക്കിന്റെ ഇതിഹാസം, ഇതൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി, പക്ഷെ മറക്കാതെ നിൽക്കുന്ന, മനസ്സിൽ മായാതെ നിൽക്കുന്ന മജീദ് സുഹറ, അങ്ങനെയുള്ള കാര്യങ്ങള്. നമുക്ക് വായന നല്ലതാണ്, വായനയിൽ നിന്ന് നമുക്ക് ഒരുപാട് അറിവുണ്ടാകും.
0: ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരനാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ചേട്ടന്റെ ട്രാക്ക് എന്ന് പറയുന്നത് കുറച്ച് നമ്മുടെ ഒരു പ്രണയം നോവൽസിന്റെ ട്രാക്കുകളാന്ന് തോന്നുന്നു അല്ലേ?
2: തീർച്ചയായിട്ടും, ബേസിക് നമുക്ക് എല്ലാവർക്കും വേണ്ട അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
0: അപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ ആരാണ് പ്രണയ നോവലുകളില്?
2: പ്രണയ നോവലുകളില് എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി. അത് അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പാഠം പഠിപ്പിക്കുന്നു. സ്വപ്നങ്ങൾ കാണുന്നതും യാഥാർത്ഥ്യവുമായി രണ്ടും രണ്ടാന്ന് പറയും.
0: അതെ,
2: കാര്യം അത് നമുക്ക് മനസ്സിൽ നിന്ന് മാറുകയല്ല, ഒരിക്കലും അതെന്താ മനുഷ്യനായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ അവന് ബാല്യകാല സഖി ഒരിക്കലും
3: മറക്കാൻ പറ്റത്തില്ല.
2: ഒരു ഒരു നിമിഷം പോലും ഒരു വ്യക്തിയുണ്ട് നിറത്തിന്റെ പേരിലല്ല അല്ല സൗന്ദര്യത്തിന്റെ പേരിലല്ല പ്രണയിക്കാത്തവരാരുമില്ല. സാഫല്യം ഉണ്ടാകും, സാഫല്യം ഉണ്ടാകത്തില്ല. ജീവിത ദുരന്തങ്ങള് ദുരിതങ്ങള് അനുഭവിക്കുന്ന യാതനകള് പക്ഷെ എന്നാലും അവര് ഹൃദയത്തില് അത് കാത്തു സൂക്ഷിക്കുന്ന പ്രണയം ഇതിലാണ് അത് പഠിപ്പിക്കുന്നത്. എനിക്ക് വലിയ അറിവൊന്നുമില്ല മോളെ, ഞാൻ വലിയ പഠിത്തമൊന്നുമുള്ള ആളല്ല. ഈ വായനയിൽ നിന്നാണ്
3: നമുക്ക് വായനയിൽ നിന്നാണ് നമുക്ക് അറിവ് കിട്ടുന്നത്. നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളതല്ല, നമ്മൾ എത്രത്തോളം നമ്മൾ അതിനെ നമ്മൾ വായിച്ചതിനെ നമ്മൾ എത്രത്തോളം പ്രാവർത്തികമാക്കുന്നു എന്നുണ്ടെന്ന്.
2: മോളെ മോളെ മഹാഗ്രന്ഥങ്ങളായ ഖുറാൻ, ബൈബിള്, ഭഗവത്ഗീത, രാമായണം ഇതൊക്കെ ഗ്രന്ഥങ്ങൾ തന്നെ. ഇതൊക്കെ പുസ്തകങ്ങൾ ലോകത്തെ ഇതെല്ലാം വായിക്കാനും ഇതെല്ലാം അറിയാനും വിവിധ സംസ്കാരങ്ങള്. ഞാൻ സൗദി അറേബ്യയിലെ 17 വർഷം ഉണ്ടായിരുന്നു മോളെ. നമ്മുടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങള് എല്ലാം ഉണ്ട്. ഏത് രാജ്യം ഏത് രാജ്യത്തായാലും വിശപ്പ്, പ്രണയം ഇതെല്ലാം ഒരുപോലെ. അതിന് വ്യത്യാസമൊന്നുമില്ല, വേർതിരിച്ച് കാണുന്നു. അത് വിവിധ സംസ്കാരങ്ങള് കാര്യങ്ങള് തന്നെ ഉള്ളു, പക്ഷെ എല്ലാം ഒന്ന് തന്നെ. നമ്മളെല്ലാം ഒന്ന് തന്നെ. ഈ ലോകം ഒരു മഹാകുടുംബമാണെന്നോ അതിലുള്ള നമ്മളെല്ലാം ഒരു
3: സന്തതികളാണ്.
2: അതാ ഞാൻ വിശ്വസിക്കുന്നു. കാര്യം എന്റെ അനുഭവങ്ങള് ചില കാര്യം എന്ന് പറഞ്ഞാൽ ചില സത്യങ്ങള് നമ്മൾ ചിലരോട് പറഞ്ഞാൽ അത് വിശ്വസിക്കത്തില്ല. ഞാൻ ഈ ഒരു ജോലിയും കഴിച്ച് വരുന്ന സമയത്ത് മണൽക്കാറ്റിനകത്ത് അകപ്പെട്ടു പോയായിരുന്നു ഈ സൗദി അറേബ്യയിൽ. അപ്പൊ എന്താ വഴി അറിയാൻ മയ്യ, ഒന്നും അറിയാൻ മയ്യ, ഇങ്ങനെ കടന്ന് കരഞ്ഞ എന്റെ റസൂലേ എന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞപ്പോ ഒരു അത്ഭുതകരമായിട്ട് ഇത് പറഞ്ഞ ഒരു പക്ഷെ ആരും വിശ്വസിക്കില്ല, വിശ്വസിക്കാത്തവരും വിശ്വസിക്കണ്ട. നമുക്ക് അദൃശ്യമായി ലോകത്ത് മറ്റു ചില കാര്യങ്ങളുണ്ട്. അതപ്പോ ഒരു ഒരു വ്യക്തി ഡബിളമാ ഒരു ഐലക്സ് പാഞ്ഞു വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി ഞാൻ എന്റെ ജോലി സ്ഥലത്തുകൊണ്ട് എന്റെ റൂമിന്റെ അടുത്തുകൊണ്ട് അദ്ദേഹത്തിന് 17 വർഷം ഞാൻ തിരയുമായിരുന്നു. ഈ 17 വർഷം ഇദ്ദേഹത്തിനെ ഞാൻ കണ്ടു.
3: അപ്പോ
2: അതാണ് പറയുന്നത്, അതാണ് പറയുന്നത് സത്യം, ധർമ്മം, ഈ പ്രണയം, വിശപ്പ് ഇതെല്ലാം എല്ലായിടത്തും ഒരുപോലെ തന്നെ.
3: അതെ അതെ അതെ അതെ. അതായത് നമ്മൾ ഇപ്പം എത്രത്തോളം, നമ്മൾ നേരത്തെ നമ്മുടെ ചേട്ടൻ വിളിച്ചപ്പോഴും പറഞ്ഞായിരുന്നു അധികം പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ നന്നായിട്ട് വായിക്കും. നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളതാണ്. ഇപ്പം പഠിച്ചവർ തന്നെ എത്രത്തോളം, അതായത് എത്ര എത്ര എത്രയോ മുകളിൽ എത്രയോ കാര്യങ്ങളൊക്കെ പഠിച്ചവർ, വലിയ വലിയ പോസ്റ്റുകളിലൊക്കെ ഇരിക്കുന്നവരും ഒക്കെ എത്രത്തോളം തിന്മ ചെയ്യുന്നുണ്ട്, എത്രത്തോളം മിസ്റ്റേക്സ് അവരുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ. അതേസമയം നമ്മൾ വായിച്ചതിൽ നിന്ന് കിട്ടുന്ന അറിവ്, അതായത് അധികം പഠിക്കാത്തവർ പക്ഷേ അധികം പുസ്തകങ്ങൾ വായിക്കുന്നവർ എത്രത്തോളം മറ്റാൾക്കാരോട് എങ്ങനെ പെരുമാറുന്നു, നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ സംസാരം, നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരെ കാണുന്നത്, ഇതൊക്കെയാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. അത് നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചത് കൊണ്ടത് കിട്ടുകയില്ല. രണ്ടാമത്തതെന്ന് പറയുന്നത് നമ്മൾ ഒന്ന് നമ്മളുടെ അനുഭവ ജീവിതത്തിലെ അനുഭവങ്ങൾ, ഒന്ന് നമ്മളുടെ വായന, ഇങ്ങനെയൊക്കെ കാര്യങ്ങളിലൂടെ മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യന് പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ പഠിച്ചവർ തന്നെ എത്രയെത്രയോ തെറ്റുകൾ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാത്തവർ എത്രത്തോളം വിവേകത്തോടു കൂടി ജീവിക്കുന്നവരുണ്ട്, അതിൻ്റെ വ്യത്യാസം നമ്മൾ ചിന്തിക്കാത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
4: നമസ്കാരം സുമയ്യ.
3: നമസ്കാരം, പറഞ്ഞോളൂ.
4: ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, എത്ര മൂർത്തികളുടെയും, പിന്നെ ബി കേശവദേവിന്റെയും, കുമാരനാശാന്റെയും, പിന്നെ വള്ളത്തോൾ നാരായണ മേനോൻ, വൈക്കം മുഹമ്മദ് ബഷീർ. പക്ഷെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച കൂട്ടത്തിലെന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർത്തിരിക്കുകയും പുസ്തകം കൈവശം വെച്ചേക്കുകയും മിക്കവാറും എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ബൈലോപ്പള്ളി ശ്രീധര മേനോന്റെ അന്തിവെയിലെ പൊന്ന്, അല്ല പെരുമ്പടം ശ്രീധരന്റെ അന്തിവെയിലെ പൊന്ന്, വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ ഒരു നോവല്, പിന്നെ ഇപ്പോഴത്തെ ഇപ്പൊ പാസഞ്ചർ പറഞ്ഞത് ബാല്യകാലസഖി സഖി, പിന്നെ എന്റെ ഉപ്പുപ്പായ്ക്ക് ഒരു
3: ആനയുണ്ട്,
4: അതായത് പൊങ്ങച്ചം, പൊങ്ങച്ചം കാണിക്കുന്നത്, പിന്നെ പാത്തുമ്മാടാട്, അങ്ങനെ ഒരുപാട് എണ്ണം പറയാൻ പറ്റാത്തതായിട്ടുള്ള മലയാളം, ഇംഗ്ലീഷിലെ ചാൾസ് ഡിക്കൻസിന്റെ നോവൽ, അതെന്ന് പറയുമ്പോഴും ദ ടേണിംഗ് പോയിന്റ് ഓഫ് മൈ ലൈഫ്, വളവിലെ തിരിവിലാണ് എന്റെ ജീവിതം എന്നല്ല എന്റെ അർത്ഥം. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ രണ്ടു മൂന്നെണ്ണം, പിന്നെ ഹിന്ദിയിലെ വേറൊരു നോവല്, അതുപോലുള്ള കാര്യങ്ങളെല്ലാം പിന്നെ എപ്പോഴും മറക്കാത്ത കാര്യം. മലയാളത്തിലെ എന്ന് പറഞ്ഞ ഒരു മൂന്നോ നാലഞ്ചെണ്ണം ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒന്ന് രണ്ടെണ്ണത്തിന്റെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ അതായത് ഇപ്പം ഈ പാസഞ്ചർ പറഞ്ഞ ഒരുപാട്, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഏറെക്കുറെ ഒക്കെ ഇപ്പൊ ആ പാസഞ്ചർ പറഞ്ഞു
3: പറഞ്ഞു.
4: ഇപ്പൊ വിളിച്ച ആൾ പറഞ്ഞു കഴിഞ്ഞു, ഭൂമിയുടെ ഏത് ഭാഗത്ത് പോയാലും ഭാഷയോ മറ്റു കാര്യങ്ങളോ സ്നേഹത്തിനൊരു പ്രശ്നമല്ല, വിശപ്പും ദാഹവും അവന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും. ആ സമയത്ത് വന്ന് നമ്മളെ ആരെങ്കിലും ഒരാൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ ആളിനെ ഒരുപക്ഷെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ട് പോലും കാണത്തില്ല, അയാളുമായിട്ട് പിന്നെ ഇനിയുടെ ഒരു അടുപ്പവും കാണത്തില്ല. അതായത് അപരിചിതമായ ഒരു രാജ്യത്ത് ഒരു പരിചയമില്ലാത്തടത്ത് വെച്ച് നമുക്കൊരു കുഴപ്പം പറ്റുമ്പോ അയാൾ പൊക്കിയെടുത്ത് നമുക്ക് വേണമെന്നെല്ലാം ചെയ്ത് വെച്ചാൽ അയാൾ പെട്ടെന്ന് അങ്ങ് പോവും.
3: അതായത് ലോകത്ത് എവിടെയാണെങ്കിലും, ലോകത്ത് എവിടെയാണെങ്കിലും നമ്മളുടെ സ്നേഹത്തിനോ നമ്മളുടെ വിശപ്പിനോ നമ്മളുടെ ഭാഷയ്ക്കും അതേപോലെ തന്നെ കൾച്ചറുകളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെന്നല്ലാതെ മനുഷ്യർ തമ്മിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരേപോലെയാണെന്നാണ് നമ്മളുടെ പുസ്തകങ്ങളിലായിക്കോട്ടെ ആ ഒരു സ്നേഹത്തെക്കുറിച്ച് എഴുതി വെക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പം നമ്മൾ അത് എങ്ങനെ നമ്മൾ എടുക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മളുടെ കാഴ്ചപ്പാടുകളിലാണ് ആ ഒരു കാര്യത്തിനൊരു ചേഞ്ചും കാര്യങ്ങളും ഒക്കെ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് നോവലുകൾ വായിച്ച പാസഞ്ചേഴ്സ് നമ്മളുടെ കൂടെ ഉണ്ട്, ഒരുപാട് എഴുത്തുകാരെ ഇഷ്ടപ്പെടുന്ന പാസഞ്ചേഴ്സ് നമ്മളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ആരാണ് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനും ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകവും എന്നറിയാൻ അഭിപ്രായങ്ങൾ പറയാൻ വിളിച്ചോളി. വിളിക്കുന്ന നമ്പർ 9544709912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ഇത് എൻ്റെ റേഡിയോ 91.2 ൽ ഓണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: തിരികെത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് വായനാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എഴുത്തുകാരനും എഴുത്തുകാരിയൊക്കെ ആരാണെന്നുള്ള ചർച്ചയിലായിരുന്നു. അപ്പോഴും ദാണ്ട ഒരു പാസഞ്ചർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം മോളെ.
0: നമസ്കാരം. പെട്ടെന്ന് പറഞ്ഞോളൂ, സമയമങ്ങൾ ആയിരുന്നുണ്ട്.
1: വായനയെ കുറിച്ച് പറയുകയാണെങ്കിൽ വായന നമുക്ക് എല്ലാ ആൾക്കാർക്കും ഒരു നല്ല പ്രയോജനമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഞാൻ അങ്ങനെ വായന വലിയ ശീലമുള്ള ആളല്ലായിരുന്നു. മനോരമയും മംഗളും ഒക്കെ പഴയ കാലത്ത് ഞാൻ വായിക്കുമായിരുന്നു നേരത്തെയൊക്കെ. ഇപ്പൊ ഞാനാണെങ്കിൽ നമ്മുടെ റേഡിയോ കൂടെ ഒരിക്കലെന്ന് മോഹനന്റെ ഒരു പുസ്തകം ഇറങ്ങിയില്ലേ, അത് നമ്മുടെ എന്റെ മരുമകൾ അത് ഇവിടെ വാങ്ങിക്കൊണ്ട് വന്ന് അത് വായിച്ച് അത് അന്ന് മുതൽ ഓരോരോ പുസ്തകങ്ങളും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. നീർമാതളം പൂത്തകാലം, പിന്നെ റാംജി ആനന്ദ്, പിന്നെ രാത്രി 12 മണിക്ക് ശേഷം കദീജ, വിലായത്ത് ബുദ്ധ, ഇതെല്ലാം ഞാനിങ്ങനെ വായിക്കുന്നുണ്ട് മോളെ. നമ്മൾ ഓരോന്നിങ്ങനെ വായിച്ചോണ്ടിരിക്കുമ്പോ അതിന്റെ ആകാംക്ഷ ഇങ്ങനെ നമ്മുടെ മനസ്സില് എന്തോ ഇത് എന്തായിത്തീരും എന്നുള്ള ആകാംക്ഷയോടുള്ള നമ്മുടെ ആ വായന നമുക്ക് ഒരുപാട് പ്രയോജനം തരുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാനിപ്പോ അങ്ങനെ എത്ര സമയം ഇല്ലെങ്കിൽ സമയം കിട്ടും, വൈകുന്നേരം ആകുമ്പോ എനിക്ക് സമയമുണ്ട്. അങ്ങനെ പ്രിയപ്പെട്ട മെർക്കുറി ഐലൻഡ് ഒരു കഥ അത് മോള് വായിച്ചിട്ടുണ്ട്. മെർക്കുറി ഐലൻഡ് അജയന്റെ
0: മെർക്കുറി ഐലൻഡ്.
1: പിന്നെ റാംജി ആനന്ദ് അതെല്ലാം നല്ല കഥകളാണ് നമ്മള്. നമുക്കത് വായിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ എന്തായി തീരും എന്നുള്ള ആകാംക്ഷയാണ്. നല്ല കഥകളാണ് മോളെ എല്ലാം. ഞാനിപ്പോ അങ്ങനെ ഒരുപാട് വായിക്കാനുണ്ട്. അത് മെർക്കുറി ഐലൻഡിനകത്താണെങ്കിൽ ഒരുപാട് പേജുകളുണ്ട്. അതെല്ലാം നമ്മള് വായിക്കുമ്പോ നമ്മളങ്ങനെ ആ ഒരു പുസ്തകം നമുക്ക് വായിച്ചപ്പോ മറ്റുള്ള പുസ്തകങ്ങളൊക്കെ വേറിട്ടൊരു അനുഭവമാണ് മോളെ.
0: അതെ അതെ അതെ. അതായത് വ്യത്യസ്തമായ ബുക്കുകളാണ് നമ്മൾക്കിപ്പോ വായിക്കുമ്പോ പലതരത്തിലുള്ള വ്യത്യസ്തതകൾ നമ്മൾ കണ്ടെത്താനായിട്ട് ഇഷ്ടപ്പെടും അല്ലെ. ഇപ്പം ഒരേ ചിലർക്ക് ഒരേ ജോണർ തന്നെയായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ചിലർക്ക് ഒരു ജോണർ തന്നെ വായിച്ചിട്ട് പല ജോണേഴ്സ് ഒക്കെ വായിക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ എന്തു പറഞ്ഞാലും നമ്മളുടെ പ്രിയപ്പെട്ട പാസഞ്ചേഴ്സ്, സമയമായി. അക്ഷരങ്ങളുടെയും പുസ്തകങ്ങളുടെയും ഈ മനോഹരമായ വായനദിന സ്പെഷ്യൽ ഷോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇന്നത്തെ ഒരു ദിവസത്തിൽ പറയാനുള്ളത്, മൊബൈൽ സ്ക്രീനുകളിൽ നിന്ന് കണ്ണുകളൊക്കെ ഒന്നെടുത്ത് പുസ്തകത്താളിലെ വരികളിലേക്ക് നമുക്ക് തിരികെ ഒന്ന് പോകാം. ഒരു പുസ്തകമെങ്കിലും വാങ്ങി നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനമായി നൽകുക. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശം എപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടാകട്ടെ. അക്ഷരങ്ങളെ പ്രണയിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ വായനാദിനാശംസകൾ. ഇനി മറ്റൊരു അടുത്ത ദിവസം നമുക്കിനി ഓണാട്ടുകര പാസഞ്ചർ, അതായത് തിങ്കളാഴ്ച, തിരികെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ദാണ്ട് ഇന്ന് ഓണാട്ടുകര പാസഞ്ചർ ഇവിടെ ഒന്ന് ഒതുക്കിയിരിക്കുകയാണ്. അപ്പോൾ തിങ്കളാഴ്ച വീണ്ടും കാണാം. അതുവരെയും കേട്ടുകൊണ്ടേയിരിക്കൂ, ഘോഷിക്കൂ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9450 92537.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
7: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ ഒ പി സേവനം ജൂൺ 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, ടിബി, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.

0: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
1: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
1: എന്താ സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9 4950 92537.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
2: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
3: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
4: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

1 1 2 അടിയ അടിയന്തര സേവന നമ്പറിൽ വിളിക്കാം. അടുത്ത പോലീസിൽ നേരിട്ടോ വിവരം നൽകാം. വിവരങ്ങൾ നൽകുമ്പോൾ സ്ഥലം, സമയം, വാഹന നമ്പർ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട വ്യക്തിയുടെ വിവരങ്ങൾ തുടങ്ങി കഴിയുന്നത്ര കൃത്യമായ വിവരങ്ങൾ നൽകും. തെറ്റായ വിവരങ്ങളോ അടിസ്ഥാന

ഇല്ല നൗഫലിന് ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞണ്ണ. ഞാൻ വഴിയേ കണ്ടായിരുന്നു ആശ്രമിക്കല്. ഞാൻ വിളിക്കാം വിളിക്കാം. അണ്ണ എവിടെ? ഓട്ടോ ഉണ്ടല്ലേ. പനി മാറിയില്ലേ? പനി മാറിയില്ലേ?

0: കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യമുണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

0: പതിരും.
1: ചേട്ടാ എന്നെ വഴക്ക് പറയരുത്, എനിക്കൊരു അബദ്ധം പറ്റി. എന്നും പറ്റിക്കുന്ന ആൾ ഇന്നും ഒന്ന് പറ്റിച്ചോണ്ട് പോയി.
2: ആര്? പത്മദളാക്ഷനാണോ?
1: അതെ. ഒരു ചായയും ഒരു പരിപ്പുവടയും പോയി കിട്ടിയേട്ടാ.
2: താൻ കാശ് ചോദിച്ചില്ലയോ?
1: ദളാക്ഷൻ വന്ന് ചായ ചോദിച്ച്. ഞാൻ ചായ ഒഴിച്ചോണ്ട് നിന്നപ്പോ തന്നെ ദളാക്ഷൻ ഒരു വടയും എടുത്തു. എന്നിട്ട് പാൽ സൊസൈറ്റിയിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ കാര്യമൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് വിസ്തരിക്കാൻ തുടങ്ങി.
2: താൻ അതും കേട്ടോണ്ട് നിന്ന.
1: പറയട്ടെ, അന്നേരം ഗ്യാസ് സിലിണ്ടറുമായിട്ട് ഷാജി വന്നു. അവന് പൊറോട്ട എടുക്കാൻ പോയ സമയത്ത് ദളാക്ഷൻ വർഗീസിന്റെ ബൈക്ക് കയറി അങ്ങ് പോയി.
2: ഇനി കുറെ നാളത്തേക്ക് ഈ പഴട പരിസരത്തൂടെ അവൻ വരത്തില്ല.
1: ഇനി അവനെ എവിടെ വെച്ച് കണ്ടാലും ഏതാൾക്കൂട്ടത്തിൽ വെച്ച് കണ്ടാലും ഞാൻ കാശ് ചോദിക്കും. അല്ലേ, ഇതെന്തൊരു സ്വഭാവമാ?
2: ഏഴോ, അവൻ ഏത് കടയിൽ ചെന്നാലും പറ്റിച്ചോണ്ട് പോവും. കടക്കാരത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് വർത്താനം പറയും. പറഞ്ഞ് സൂപ്പിച്ച ശേഷം സാധനത്തിന്റെ കാശ് തന്നേക്കാമെന്ന് പറഞ്ഞ് അങ്ങ് വലിയും.
1: അവൻ ആരെയൊക്കെ പറ്റിച്ചിട്ടുണ്ടോ അവരെ എല്ലാം കൂടെ സംഘടിപ്പിച്ചോണ്ട് അവന്റെ വീട്ടിലോട്ട് അങ്ങ് ചെല്ലണം.
2: എന്തിനാ? ദളാക്ഷനെതിരെ പ്രതിഷേധ നടത്താനാണോ?
1: അതിനല്ല, പറ്റിക്കപ്പെട്ടവരെല്ലാവരും കൂടെ അവന്റെ വീട്ടിൽ അങ്ങ് ചെല്ലണം.
2: എന്നാലും അവൻ ചക്കര വർത്താനം പറഞ്ഞു മടക്കി കഴിഞ്ഞായി.
1: പണിക്ക് പോകുന്ന രണ്ട് ആമക്കളില്ലയോ, ആ പിള്ളേർക്ക് എന്താ അവനെ ഒന്ന് ഉപദേശിച്ചാലും?
2: രണ്ടു മക്കളും അവനുമായിട്ട് സുഖത്തിലല്ല. അവര് കാശൊക്കെ കൊണ്ടു കൊടുക്കും.
1: മക്കളുമാരെ ഉപദേശിച്ചാലും നന്നാവാൻ പോകത്തില്ല. ജാത്യാലുള്ളത് ഊത്താ പോകുമോ?
3: അല്ല, ഇതെന്തുവാ ചിരി മത്സരോ?
2: എങ്ങനെ ചിരിക്കായിരിക്കും? നിന്നെ പോലുള്ളവരെ കാണുമ്പോ കരയുക വേണ്ടത്.
3: അമ്മാവാ, എനിക്ക് മാത്രമല്ല, ഈ നാട്ടിലെ പലർക്കേ ആ പരസ്യം കണ്ട് എഴുതിയിട്ടവരാ. അമ്മാവേ ആ പരസ്യം കണ്ടില്ലായിരുന്നോ?
1: കണ്ടടാ വിനോദേ. പുതിയതായി തുടങ്ങുന്ന തുണിക്കടയ്ക്ക് പേരുകൾ നിർദ്ദേശിക്കുക, തെരഞ്ഞെടുക്കുന്ന പേര് എഴുതിയിട്ട ആൾക്കാർക്ക് 10,000 രൂപയുടെ തുണിത്തരങ്ങൾ നൽകുമെന്ന്.
2: സത്യം പറയുന്നത്, നീ എത്ര പേര് എഴുതിയിട്ട്?
3: എന്തിനാ അറിഞ്ഞിട്ട്? എന്നെ കളിയാക്കാനല്ലേ?
2: അല്ലോ, ഒന്ന് അറിയട്ടടാ.
3: ഒരാൾക്ക് 5 പേരെങ്കിലും മിനിമം എഴുതിയിടാമെന്നായിരുന്നു വ്യവസ്ഥ. ഞാൻ 15 പേര് എഴുതിയിട്ട് തുടങ്ങിയല്ലോ രണ്ടുകൂടെ.
2: ഈ 15 പേര് നീ എങ്ങനെ ഒപ്പിച്ച്?
3: അതെന്നെ മലയാളം പഠിപ്പിച്ച സ്കൂളിലെ ഗോവിന്ദൻപിള്ള സാറിന്റെ വീട്ടിൽ പോയി ചോദിച്ചു. പിന്നെ നമ്മള് ട്യൂട്ടോറിയൽ പഠിപ്പിച്ച മലയാള സാറും കുറച്ച് പറഞ്ഞു തന്നു.
1: അതിരിക്കട്ടെ, നാർക്കെടുക്കുന്നത് കണ്ടോ?
3: ആരും കണ്ടില്ല. കിട്ടിയത് മാവേലിക്കരയിലുള്ള ആർക്കാണെന്ന് മാത്രം അറിഞ്ഞു.
1: മാവേലിക്കരയുള്ള കക്ഷിക്ക് 10,000 രൂപയുടെ വസ്ത്രങ്ങൾ കൊടുത്തോ?
3: ആ, കൊടുത്തു കാണുമായിരിക്കും. പക്ഷെ ഞാൻ ഇതിനിടയ്ക്ക് ഒരു ന്യൂസ് അറിഞ്ഞു. സത്യമാണോന്ന് അറിഞ്ഞില്ല.
2: ഞങ്ങൾ ഒരു ന്യൂസ് അറിഞ്ഞു.
3: എന്തു അറിഞ്ഞേ?
2: നീ അറിഞ്ഞത് ആദ്യം പറ.
3: തുണിക്കട തുടങ്ങുന്ന ഷാജിയുടെ ഭാര്യയുടെ വീടേ മാവേലിക്കരയിലാ.
2: അതെനിക്കറിയാം. അവന്റെ കല്യാണത്തിന് ഞാൻ പോയതാ.
3: സമ്മാനം കൊടുത്തത് ഭാര്യയുടെ ബന്ധുക്കളിൽ പെട്ട ആർക്കാണ്ട?
2: എടാ പൊട്ട, പേര് നിർദ്ദേശിക്കണമെന്ന് പരസ്യം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവൻ പേര് കണ്ടുവച്ചായിരുന്നു.
3: അമ്മാവൻ എങ്ങനെ അറിഞ്ഞു?
1: അവര് കണ്ടുവച്ച പേര് 3-4 അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ചു.
2: അതിലൊരു ക്ഷേത്രത്തിലെ പൂജാരി എന്റെ പരിചയക്കാരന പുള്ളിയാ എന്നോട് പറഞ്ഞത്.
1: എന്ന് വിചാരിച്ച് കട ഉദ്ഘാടനം കഴിയുന്നത് വരെ ഞങ്ങൾ ഇതാരോടും പറഞ്ഞില്ല.
2: ഇപ്പം പലരും എന്നോട് വന്ന് ഇക്കാര്യം പറയാൻ തുടങ്ങി.
1: ഒരു വീട്ടിൽ നിന്ന് തന്നെ 10-30 പേരെഴുതിയിട്ട് പോലും.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ട്. 1 സമ്മാനം ഒരു ഭവന്റെ സ്വർണം, 2 സമ്മാനം കാറ്, 3 സമ്മാനം ഫ്രിഡ്ജ് എന്നൊന്നും അവര് പറഞ്ഞില്ലല്ലോ.
3: അമ്മാവേ, ഗോവിന്ദൻപിള്ള സാറിന്റെ വീട്ടിൽ 2-3 തവണ പോയി, പെട്രോൾ അടിച്ചത് മാത്രം മിച്ചം.
1: സൗജന്യം എന്നത് കേൾക്കും നേരം സവാരി ചെയ്യും.

സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.

0: കേരളത്തെ ലഹരിമുക്തമാക്കാൻ ശക്തമായ പോരാട്ടമായി മുന്നേറുകയാണ് ഓപ്പറേഷൻ തൂഫാൻ. യുവതലമുറയുടെ ഭാവിയെ സംരക്ഷിക്കാനും മയക്കുമരുന്ന് മാഫിയകളെ തകർക്കാനും ലക്ഷ്യമിട്ട് കേരള പോലീസ് നടത്തുന്ന വിപുലമായ ദൗത്യമാണ് ഓപ്പറേഷൻ തൂഫാൻ. സംശയാസ്പദമായ മയക്കുമരുന്ന് ഉപയോഗം, വിൽപ്പന അല്ലെങ്കിൽ കടത്ത് സംബന്ധിച്ച വിവരങ്ങൾ പോലീസിനെ അറിയിക്കാനായിട്ട് വാട്സപ്പ് നമ്പർ 9995966666 എന്ന നമ്പറിലും വിളിച്ചറിയിക്കാനായിട്ട് 9497979794 മറ്റൊരു നമ്പർ കൂടി 9497977777. വിവരം നൽകുന്നവരുടെ പേര് വിവരങ്ങൾ രഹസ്യമായിരിക്കും. തെറ്റായ വിവരങ്ങളോ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളോ നൽകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുരക്ഷ പ്രധാനമാണ്. അപകട സാധ്യതകൾ ഉള്ള സാഹചര്യങ്ങളിൽ നേരിട്ട് ഇടപെടാതെ പോലീസിനെ അറിയിക്കുന്നതാണ് നല്ലത്. നല്ലൊരു നാളേക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം ഓപ്പറേഷൻ തൂഫാനിലൂടെ.
1: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: പ്രധാന വാർത്തകൾ. പുതുയുഗ കേരളം ലക്ഷ്യമിട്ട് വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ്. തുറമുഖ വികസനത്തിനും ആരോഗ്യ പരിരക്ഷയ്ക്കും വയോജനക്ഷേമത്തിനും ഊന്നൽ. കാർഷിക മേഖലയ്ക്ക് മതിയായ പരിഗണന ലഭിച്ചില്ലെന്ന് പ്രതിപക്ഷം. ലോക മാരിടൈം ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം രേഖപ്പെടുത്താൻ മിഷൻ സമുദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിക്കുന്ന സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആരംഭിക്കും. ആരോഗ്യമേഖലയ്ക്ക് 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജ് ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. ഒരു മാസത്തെ ദേശീയ വായന മഹോത്സവത്തിനും തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ നോക്കൌട്ട് റൌണ്ടിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ടീമായി മെക്സിക്കോ. വാർത്തകൾ വിശദമായി. ആരോഗ്യ പരിരക്ഷയ്ക്കും വയോജനക്ഷേമത്തിനും ഊന്നൽ നൽകി വി ഡി സതീശൻ നയിക്കുന്ന യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ്. സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ ദിശാസൂചികയാണ് ഈ ബജറ്റെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം സൃഷ്ടിച്ച പ്രതിസന്ധിയും ധവളപത്രത്തിലെ കണക്കുകളും ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത്. കിഫ്ബിയുടെ പ്രവർത്തനം സമഗ്രമായി പരിഷ്കരിക്കും. ഇതിനായി വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഭൂമിയുടെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ ലാൻഡ് മാനേജ്മെന്റ് നയം സർക്കാർ രൂപീകരിക്കും. പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ വലിയ തോതിലുള്ള ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബായി കേരളത്തെ മാറ്റും. സംസ്ഥാനത്തിന്റെ തനത് ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡിംഗും ഉറപ്പാക്കാൻ ബ്രാൻഡ് കേരളം ആരംഭിക്കും. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തെ തുറമുഖ നഗരമാക്കി വികസിപ്പിക്കുന്നതിനുള്ള കാഴ്ചപ്പാടും പദ്ധതി നിർദ്ദേശങ്ങളുമാണ് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
1: കേരളത്തിന്റെ സ്ഥാനം ലോക മാരിടൈം ഭൂപടത്തിൽ രേഖപ്പെടുത്താനുള്ള സമഗ്ര പദ്ധതിയെന്നാണ് മിഷൻ സമുദ്രയെ ബജറ്റിൽ വിശേഷിപ്പിക്കുന്നത്. റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥയിലേക്ക് സംസ്ഥാനം മാറുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇതേ തുടർന്നുള്ള തൊഴിലവസരങ്ങളിൽ തീരദേശ ജനതയ്ക്ക് സംവരണം ഉറപ്പാക്കും.
2: കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, 1 കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ച് 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻശക്തിയായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പിലാക്കും.
1: സമുദ്രയാത്രാ ചരിത്രം, കപ്പൽ നിർമ്മാണ പാരമ്പര്യം, വാണിജ്യ പൈതൃകം, തീരദേശ ജീവിത സംസ്കാരം എന്നിവയെ ഒരുമിപ്പിക്കുന്ന അന്തർദേശീയ മാരിടൈം മ്യൂസിയം സ്ഥാപിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ തന്ത്രപരമായ ദേശീയ പ്രാധാന്യമുള്ള ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിച്ച് സതേൺ കേരള എക്കണോമിക് കോറിഡോർ സൃഷ്ടിക്കും. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് കേരളത്തെ ദക്ഷിണേന്ത്യയിലെ പ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബായി വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. നിക്ഷേപകർക്ക് ഭൂമി, നിയമപരമായ അനുമതികൾ, നിക്ഷേപാനന്തര പിന്തുണ എന്നിവ ഉറപ്പുവരുത്തുന്ന ഏകജാലക സംവിധാനമായി ഇൻവെസ്റ്റ് കേരളം സെൽ രൂപീകരിക്കും. ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങളോടെ ആസൂത്രിതമായ സാമ്പത്തിക മേഖല, നിക്ഷേപകർക്ക് ഉറപ്പു നൽകുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആരോഗ്യമേഖലയ്ക്കായി ബജറ്റിൽ 2074 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്കായി ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ കുടിശ്ശിക ഘട്ടംഘട്ടമായി തീർത്ത് പദ്ധതിയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തും. ഗുരുതര രോഗം ബാധിച്ചവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നവർക്കും തുടർ വിദ്യാഭ്യാസത്തിന് പണമില്ലാത്തവർക്കും സഹായം നേരിട്ട് എത്തിക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോമായി വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കും. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവ നേരിടുന്നവരെ സഹായിക്കുന്നതിന് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു.
2: അപ്രതീക്ഷിതമായ ചികിത്സാ ചെലവുകൾ പല കുടുംബങ്ങളിലും വൻ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം ബാധ്യത ലഘൂകരിക്കുന്നതിനും കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്നതിനുമായി എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുള്ള സൌജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. ഇത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമാണ്. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. വിട്ടുമാറാത്ത രോഗങ്ങൾ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ എന്നിവ നേരിടുന്നവരെ സഹായിക്കുന്നതിനായി തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നതിന് സർക്കാർ സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിലും തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിലും 6 മാസക്കാലയളവിലേക്കുള്ള സർക്കാർ അംഗീകാരത്തോടെയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കും. ഇതിലൂടെ ആവശ്യമുള്ളവർക്ക് പരിചരണവും തൊഴിൽരഹിതരായ യുവജനങ്ങൾക്ക് മാന്യമായ തൊഴിലും ലഭ്യമാകും.
0: കൃഷി കാർഷിക അനുബന്ധ മേഖലകൾക്കായി 1,534.98 crore വകയിരുത്തി. റബ്ബറിന്റെ താങ്ങുവില 200 rupees നിന്ന് 250 rupees ഉയർത്തി. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കും. ഫലം പുഷ്പകൃഷി നടത്തുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കും. വനിതകൾക്കായി കൃഷി സഖി പദ്ധതി തുടങ്ങും. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള മണ്ണെണ്ണ സബ്സിഡി 75 rupees. മുതലപ്പൊഴി ഹാർബറിന്റെ അശാസ്ത്രീയ നിർമ്മാണം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ സമഗ്രമാറ്റം കൊണ്ടുവരാനുള്ള പദ്ധതികളെക്കുറിച്ചും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. മാറുന്ന തൊഴിൽ മേഖലയ്ക്ക് അനുസൃതമായി യുവജനങ്ങളെ സജ്ജമാക്കുന്ന പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു. ഒരു റിപ്പോർട്ട്.
1: സംസ്ഥാനത്തെ ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് വാലി പദ്ധതി നടപ്പാക്കും. വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ അവസരങ്ങൾ കണ്ടെത്താൻ വഴിയൊരുക്കുന്ന ഈ പദ്ധതിക്കായി 100 crore ബജറ്റിൽ പ്രഖ്യാപിച്ചു. ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലിയാക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. വയനാട് ട്രൈബൽ സർവകലാശാലയ്ക്ക് 50 crore, IIT മാതൃകയിൽ റിസർച്ച് പാർക്കിന് 60 crore നീക്കിവച്ചു. കേരള സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആന്റ് പ്ലാനിംഗ് സ്ഥാപിക്കാൻ 2 crore വകയിരുത്തി. മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലയെക്കുറിച്ച് പഠിച്ച് കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കാൻ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ തുറക്കും. ബഹിരാകാശ മേഖലയിൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ സാറ്റലൈറ്റ് ടെക്നോളജിക്ക് ഊന്നൽ നൽകിയുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ തുടങ്ങാനും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി നടപ്പാക്കും. KSRTC ബസുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രയ്ക്ക് 600 crore വകയിരുത്തി. കോഴിക്കോട് വിലങ്ങാട് വികസനത്തിന് പ്രത്യേക പാക്കേജ് ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇതിനായി 5 crore വകയിരുത്തി. എൻഡോസൾഫാൻ ദുരിതബാധിതരെ സർക്കാർ ഏറ്റെടുക്കും. ഗ്രാമസഭകൾ ഓൺലൈനാക്കും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിന് 160 crore വകയിരുത്തി. കോഴിക്കോട് സൈബർ പാർക്കിനെ തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും കൊച്ചി ഇൻഫോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തും. സർക്കാർ ജീവനക്കാരുടെ DA DR മുടക്കമില്ലാതെ നൽകും. മെഡിസപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പരിഷ്കരിക്കും. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കി മാറ്റുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ലോകോത്തര നിലവാരമുള്ള ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ ആരംഭിക്കും. ഇതിനായി 50 crore ബജറ്റിൽ വകയിരുത്തി. മികച്ച നിലവാരമുള്ള ഫുട്ബോൾ പരിശീലനവും ഇവിടെ ലഭ്യമാക്കും. JC ഡാനിയൽ ഫിലിം സിറ്റി ചിത്രനഗരം കൊച്ചിയിൽ സ്ഥാപിക്കുന്നത് 100 crore പ്രഖ്യാപിച്ചു. കാരുണ്യ ബെനവലൻ ഫണ്ട് പദ്ധതി, ശ്രുതി തരംഗം, സ്നേഹപൂർവ്വം, സ്നേഹസ്പർശം, താലോലം, ക്യാൻസർ സുരക്ഷ, സ്നേഹസാന്ത്വനം, പകൽവീട്, വയോമിത്രം, ആശ്വാസകിരണം, സുഗ്രതം അടക്കമുള്ള പദ്ധതികളുടെ നടത്തിപ്പ് കാര്യക്ഷമമാക്കും. ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള ഇൻസുലിൻ നൽകാൻ നടപടി സ്വീകരിക്കും. പുതുതലമുറ ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ എല്ലാത്തരം ലഹരി വസ്തുക്കളും തിരിച്ചറിയാനാകുന്ന വിധത്തിലുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ ലഭ്യമാക്കും. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കും. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് നിലപാട് സ്വീകരിക്കും. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാന ബജറ്റിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി ഘടനയിൽ മാറ്റം വരുന്ന പ്രഖ്യാപനവും 10 lakh rupees വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി 5% നിന്ന് 3% കുറയ്ക്കുകയും ബജറ്റിൽ ചെയ്തു. 15 lakh മുതൽ 20 lakh വരെയുള്ളവയ്ക്ക് 5% നികുതി. 40 lakh മുകളിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി 15% വർദ്ധിപ്പിച്ചു. ബജറ്റിലെ റവന്യൂ വരവ് 169,646.37 crore. റവന്യൂ ചെലവ് 2,05,167 crore. റവന്യൂ കമ്മി 35,355.3 crore. മൂലധന ചെലവ് 19,651.41 crore. പൊതുകടം 52,364.13 crore. ഗവേണൻസ് വിത്ത് എംപതി കാഴ്ചവച്ച് പുതുയുഗ വികസിത കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി BD സതീശൻ തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. UDF സർക്കാരിന്റെ പുതുക്കിയ ബജറ്റ് അവതരണത്തിന് ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് ബജറ്റിലൂടെ മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആഘാതം നേരിടുന്ന കാർഷിക മേഖലയ്ക്ക് ഒരു ആശ്വാസ നടപടിയും ഇത്തവണത്തെ ബജറ്റിൽ ഇല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
3: കാർഷിക മേഖലകളിൽ ഒരാശ്വാസ നടപടിയും ഈ ബജറ്റിൽ കാണാനില്ല. ഇത് കാർഷിക മേഖലയെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും എന്ന ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. പരിശോധിച്ചാൽ കാണാൻ കഴിയുക, പല കാര്യങ്ങളിലും നേരത്തെയുള്ള ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചിരിക്കുന്നുവെന്ന്. പരമ്പരാഗത വ്യവസായ മേഖലകളടക്കം നേരത്തെയുള്ള വിഹിതം കുറച്ചിരിക്കുക.
0: വരുമാന മാർഗ്ഗങ്ങളെക്കുറിച്ച് പരാമർശിക്കാത്ത സംസ്ഥാന ബജറ്റ് ജനങ്ങൾക്ക് മോഹങ്ങൾ മാത്രം നൽകുന്നതായി അവശേഷിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. ചെലവ് ചുരുക്കലിനും വരുമാനം വർദ്ധിപ്പിക്കാനും മുൻഗണന നൽകുമെന്ന് അറിയിച്ച മുഖ്യമന്ത്രി ബജറ്റിൽ അതിനുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വൈകിട്ട് ഓൺലൈനായാണ് പരിപാടി നടക്കുന്നത്. ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ മറ്റന്നാൾ നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം. യോഗ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
1: ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഹിന്ദി, ഇംഗ്ലീഷ് കൂടാതെ 14 ഇന്ത്യൻ ഭാഷകളിൽ ഈ സൌകര്യം ലഭ്യമാണ്. പോർട്ടലിൽ നൽകുന്ന വിവരങ്ങളെല്ലാം സുരക്ഷിതമായിരിക്കും. വിവരങ്ങൾ സമർപ്പിച്ചു കഴിയുമ്പോൾ ഒരു SE ID ലഭിക്കും. പോർട്ടലിൽ നൽകിയ വസ്തുതകൾ ഉറപ്പാക്കാൻ എന്യൂമറേറ്റർ വീട്ടിലെത്തുമ്പോൾ ഈ ID നിർബന്ധമായും കാണിക്കണം. ID മറന്നുപോയാൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വീണ്ടെടുക്കാം. സെൽഫ് എന്യൂമറേഷന് വീടിന്റെ പ്രമാണരേഖകൾ സമർപ്പിക്കേണ്ടതില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ന് വായനാ ദിനം. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദേശീയ വായനാ മഹോത്സവത്തിനും ഒരു മാസം നീളുന്ന വായനാ ആഘോഷങ്ങൾക്കും ഇന്ന് തുടക്കമാകും. PN പണിക്കർ ഫൌണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 781 പോയിന്റ് താഴ്ന്ന് 76,629, നിഫ്റ്റി 208 പോയിന്റ് നഷ്ടത്തിൽ 23,957 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2,680 രൂപ താഴ്ന്ന് 1,06,960 രൂപയും ഗ്രാമിന് 13,370 രൂപയുമാണ് ഇന്നത്തെ വില. ഫിഫ ലോകകപ്പിൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ രാജ്യമായി മെക്സിക്കോ. ദക്ഷിണ കൊറിയയെ 1-0 തകർത്താണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. മെക്സിക്കോയിലെ ഗ്വാഡലജാര സ്റ്റേഡിയത്തിൽ നടന്ന ആവേശ പോരാട്ടത്തിന്റെ ആദ്യ പകുതി ഇരു ടീമുകളും ഗോൾരഹിതമായി പിരിഞ്ഞു. തുടർന്ന് 50-ാം മിനിറ്റിലാണ് മെക്സിക്കോയുടെ വിജയ ഗോൾ പിറന്നത്. CMRL എക്സാലോജിക് കേസിൽ തിരുവനന്തപുരത്ത് ED പരിശോധന. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ T. വീണയുടെ ലോക്കർ തുറന്ന് ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ആയുർവേദ കോളേജ് ജംഗ്ഷനിലെ HDFC ബാങ്ക് ശാഖയിലാണ് പരിശോധന. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും പ്രമുഖ വെറ്റിനറി ഫാർമക്കോളജിസ്റ്റ് ഡോ പുണ്യമൂർത്തി നടേശന് പത്മശ്രീയും സമ്മാനിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അഭൂതപൂർവമായ വികസനമാണ് ഉണ്ടായത്. അഷ്ടലക്ഷ്മി എന്നറിയപ്പെടുന്ന 8 സംസ്ഥാനങ്ങളെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിൽ വലിയ പുരോഗതി കൈവരിച്ചു. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പ്രകാരം 47,270 കോടി രൂപ ചെലവഴിച്ച് 46,290 കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ നിർമ്മിച്ചു. ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങളുടെ എണ്ണം 17 ഉയർന്നു. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച നവഭാരത സദസ്സും വികസിത ഭാരത കൺവെൻഷനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമവും സുസ്ഥിര വികസനവും ലക്ഷ്യമിട്ടുള്ള ഭരണമാണ് കഴിഞ്ഞ 12 വർഷമായി നടപ്പിലാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തി. അഗത്തി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിക്ക് ജന്മദിനാശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഹുൽഗാന്ധിക്ക് ആരോഗ്യവും ദീർഘായുസ്സും നേരുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിൽ വ്യക്തമാക്കി. പുതുയുഗ കേരളം ലക്ഷ്യമിട്ട് VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ്. തുറമുഖ വികസനത്തിനും ആരോഗ്യ പരിരക്ഷയ്ക്കും വയോജനക്ഷേമത്തിനും ഊന്നൽ. കാർഷിക മേഖലയ്ക്ക് മതിയായ പരിഗണന ലഭിച്ചില്ലെന്ന് പ്രതിപക്ഷം. ലോക മാരിടൈം ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം രേഖപ്പെടുത്താൻ മിഷൻ സമുദ്ര സമഗ്ര പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിക്കുന്ന സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആരംഭിക്കും. ആരോഗ്യമേഖലയ്ക്ക് 2,074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വായനയാണ് വികസനമെന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. ഒരു മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിനും തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ രാജ്യമായി മെക്സിക്കോ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ
2: പ്രധാന വാർത്തകൾ. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നൂതന മാർഗ്ഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റും. മിഷൻ സമുദ്രയ്ക്കായി 400 കോടി രൂപയും ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബിനായി 200 കോടിയും വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിന് നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഭൂപരിഷ്കരണം 2.0 നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപ വകയിരുത്തി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും വിമർശനം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വാർത്തകൾ വിശദമായി. 2026-27 പുതുക്കിയ സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിന് തുടക്കം കുറിച്ചത്. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗ്ഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ തനത് വരുമാനം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണ് എന്നതിനൊപ്പം കേന്ദ്രവിഹിതത്തിലും കുറവുണ്ടായിട്ടുണ്ട്. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും ബജറ്റെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള മാരിടൈം പോളിസി രൂപീകരിക്കുമെന്നും സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ 600 കിലോമീറ്റർ വരുന്ന തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്ര ശക്തിയാക്കി മാറ്റും. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാക്കും. മദർഷിപ്പ് നിർമ്മാണം ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
3: സംസ്ഥാനത്തെ നിർണായകമായ 4 പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞവും കോവളവും കൂടിയുള്ളത്, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ് കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി രൂപീകരിക്കും.
2: ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നീ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കോണമി കോറിഡോർ രൂപീകരിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. മികച്ച ആരോഗ്യ സേവനങ്ങൾക്കായി സ്ഥാപിക്കുന്ന കേരള ഹെൽത്ത് ആന്റ് ലൈഫ് സയൻസ് സിറ്റിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി 20 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി.
3: തിരുവനന്തപുരത്തെ 2 മെഡിക്കൽ കോളേജ് പ്രവർത്തനക്ഷമമാക്കും. ഹരിപ്പാട് ഒരു പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കും. ഇതിനെല്ലാമായി 100 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തെ ആരോഗ്യ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ റീച്ച് കേരള എന്നുള്ള പദ്ധതി നടപ്പിലാക്കും. തെരഞ്ഞെടുത്ത മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവിയും അവർക്ക് എയിംസ് നിലവാരത്തിലുള്ള സേവനങ്ങളും അക്കാഡമിക് മികവും കൈവരിക്കാൻ ആവശ്യമായ പിന്തുണ നൽകും. അത്യാഹിത ട്രോമാ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനായി ആരോഗ്യ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഡിജിറ്റലൈസ് സംവിധാനം ലഭ്യമാക്കിക്കൊണ്ടും ഗോൾഡൻ അവർ പ്രോജക്ട് നടപ്പിലാക്കും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും.
2: വൺ കേരള കരുതൽ മിഷനിലൂടെ അർഹരായ രോഗികൾക്ക് സഹായമൊരുക്കും. അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ സംസ്ഥാനത്ത് ആരംഭിക്കും. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപയും പ്രഖ്യാപിച്ചു. ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തും. സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കും. ഗ്രീൻ ഹൈഡ്രജൻ, പുനരുപയോഗ ഊർജ്ജം എന്നിവയ്ക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. നഗരവികസനത്തിനായുള്ള കേരള അർബൻ ഗ്രോത്ത് മിഷൻ പദ്ധതിക്കായി 100 കോടി രൂപയും വകയിരുത്തി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി രൂപ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് തുക പരിഷ്കരിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിവരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. വനം വന്യജീവി സംരക്ഷണത്തിന് 243.80 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
3: ഏറ്റവും സമകാലിക അക്കാദമിക് പ്രോഗ്രാമുകൾ, അത്യാധുനിക ഗവേഷണ പാർക്കുകൾ, മികവിന്റെ കേന്ദ്രങ്ങൾ എന്നിവ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായി കേരള നോളജ് വാലി സ്ഥാപിക്കും. പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ ദേശീയ അന്തർദേശീയ സർവകലാശാല റാങ്കിങ്ങുകളിൽ മുൻനിരയിലുള്ള സർവകലാശാലകളെയും ലോകോത്തര പാരമ്പര്യ സർവകലാശാലകളെ, ലെഗസി യൂണിവേഴ്സിറ്റീസ് ആകർഷിക്കുന്ന രീതിയിലാകും ഈ വിദ്യാഭ്യാസ കേന്ദ്രം രൂപകൽപ്പന ചെയ്യുക.
2: 10,000 MSME സംസ്ഥാനത്ത് ആരംഭിക്കും. MSME ഗ്രോത്ത് പദ്ധതിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകും. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കും. കേരളീയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ബ്രാൻഡ് കേരളം, കേരള മാർക്ക് എന്നിവ ആരംഭിക്കും. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. കേരളത്തെ സ്വർണ്ണ വിനിമയ കേന്ദ്രമാക്കി മാറ്റും. കൊച്ചി തൃശൂർ ആഭരണ ഇടനാഴി സ്ഥാപിക്കാൻ 10 കോടി രൂപ വകയിരുത്തി. കൊച്ചി ആലുവ പെരുമ്പാവൂർ ഗ്ലോബൽ ഫേർണിച്ചർ ഹബ് രൂപീകരണത്തിനായി 10 കോടി വകയിരുത്തും. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കോഴിക്കോട് സൈബർ പാർക്കിനെ കൊച്ചി ഇൻഫോ പാർക്കിന്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഗ്രാമവികസനത്തിനായി 2,138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1,422 കോടിയാണ് നീക്കിവച്ചത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരിമരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടി സ്വീകരിക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലിയാക്കും. റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആന്റ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് കൊണ്ടുവരും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമം ചെറുക്കാൻ മകൾക്കൊപ്പം പദ്ധതി നടപ്പാക്കും. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പുതിയ ലാബുകൾ ആരംഭിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ പുതിയ ഭവന പദ്ധതി ഒരുക്കും. കേരളത്തെ ഭിന്നശേഷി സൌഹൃദമാക്കുമെന്നും ഭിന്നശേഷിക്കാർക്ക് പൊതുയിടങ്ങളിൽ റാമ്പുകൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം ക്ഷേത്രങ്ങൾ തിരുപ്പതി മോഡലാക്കി മാറ്റും. 2026-27 സാമ്പത്തിക വർഷത്തിൽ 1,69,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,05,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 35,355 കോടിയായിരിക്കും റവന്യൂ കമ്മി. ഗവേൺസ് വിത്ത് എംപതി കാഴ്ചവച്ച് പുതുയുഗ വികസന കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ജനക്ഷേമത്തിലും വികസനത്തിലും സർക്കാരിന്റെ പിൻവാങ്ങൽ ഉണ്ടാകുന്ന ബജറ്റാണിതെന്നും അദ്ദേഹം വിമർശിച്ചു. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് ബജറ്റിലൂടെ മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചത്. കൃഷി, വ്യവസായം പോലുള്ള പ്രധാന മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും അദ്ദേഹം വിമർശിച്ചു. സ്വാഭാവിക വരവ് ചിലവുകൾ പെരുപ്പിച്ചു കാണിച്ച് ബജറ്റ് സ്വകാര്യ മേഖലയെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ പല പദ്ധതികളും പേരുമാറ്റി അവതരിപ്പിച്ചതായും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി VD സതീശൻ. നൂതന മാർഗ്ഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റും. മിഷൻ സമുദ്രയ്ക്കായി 400 കോടി രൂപയും ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബിനായി 200 കോടിയും വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിന് നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഭൂപരിഷ്കരണം 2.0 നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപ വകയിരുത്തി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും വിമർശനം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഒരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
1: ഒരു സൊല്യൂഷൻ ഉണ്ട്.
0: എന്ത് സൊല്യൂഷൻ?
1: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: സുന്ദരം സുരഭിലം സുഖലാളനം എന്റെ നെഞ്ചിലെ പൂമുഖത്തൊരു കാവടിയാട്ടം
1: പ്രണയവസന്തം
2: കലിരണിയുമ്പോൾ
1: പ്രിയസഖി എന്തേ മൗനം.

ടോക്കി. ഹായ് ഹലോ, ഇത് എൻ്റെ റേഡിയോ 91.2. ഇത് ടെക്കി ടോക്കിയാണ്. ടെക് ലോകത്തെ പുതുപുത്തൻ വിശേഷങ്ങളൊക്കെ സംസാരിക്കാനുള്ള സമയമായിരിക്കണേ എന്ന് കൂടെയുള്ള താരം നിതിനാണ്. ടെക്കി ടോക്കിയോടൊപ്പം ഒരു ക്ലിക്കിൽ ലോകം കയ്യിലൊതുക്കുന്ന കാലം, ഓരോ ദിവസവും പുതിയ പുതിയ അപ്ഡേറ്റുകളും പുതിയ ട്രെൻഡുകളും നമ്മളെ തേടിയെത്തുന്ന ഈ ഡിജിറ്റൽ യുഗത്തിൽ ടെക്നോളജിയുടെ ചൂടൻ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എത്തിയിരിക്കുകയാണ് ടെക്കി ടോക്കി. അപ്പോൾ ടെക്കി ടോക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെക്നോളജി പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് രണ്ട് പാട്ട് ആസ്വദിച്ചിട്ട് തിരികെ വരാം.

ഓരോ ഓർമ്മയാണ്. സ്നേഹത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഇസൈ തെൻഡ്രൻ ആശയ ഐശ്വര്യ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും ഇസൈ തെൻഡ്രൻ.

ഒരു തിര മറുതിര അവളൊരു തിരമാല ഒരു കര മറുകര അവനൊരു കര പോല.

ടോക്കി. യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് കൂടെ ഉള്ളത് അർജന്റീന ഇതിനാണ്. കറണ്ട് ഉണ്ടോ ചേട്ടാ? അവിടെ കറണ്ട് വീട്ടിലില്ല. യെസ്, കറണ്ട് ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഇനി പുതിയൊരു ആപ്പ് വന്നിരിക്കുകയാണ്, currentundo.com. മഴ വന്നത് മുതൽ പവർ കട്ട് എല്ലാവരെയും അലട്ടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണല്ലേ. പലപ്പോഴും നമ്മുടെ വീടുകളിൽ മാത്രം കറണ്ട് പോയാൽ പോലും നമ്മൾ അറിയില്ല. പല വീടുകളും ഈ ഇൻവെർട്ടർ ഉള്ളത് കൊണ്ട് നമ്മൾ അറിയാനേ കഴിയില്ല നമുക്ക്. ഇങ്ങനെയുള്ളപ്പോൾ currentundo.com ൽ കയറി നിങ്ങളുടെ പിൻകോഡ് അടിച്ചു കൊടുത്താൽ കറണ്ട് പോയതാണോ, എപ്പോൾ വരും, നിങ്ങളുടെ വീട്ടിൽ മാത്രമാണോ പോയത്, അതോ നിങ്ങളുടെ പ്രദേശം മൊത്തം പോയോ, എവിടെയൊക്കെ പോയി എന്നെല്ലാ ഡീറ്റെയിൽസും അറിയാൻ കഴിയും. ഇതിനായിട്ട് currentundo.com ഇതൊരു വെബ്സൈറ്റായും മൊബൈൽ ആപ്പായും ലഭ്യമാണ്. ഇത് കേരളത്തിലെ ഉപഭോക്താക്കൾ നൽകുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ്. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇത് KCB നടന്ന ഒരു സേവനമല്ല, ഒരു സ്വകാര്യ സംരംഭമായി വികസിപ്പിച്ചതാണ്. അതിനാൽ വിവരങ്ങൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. ഇത് കേരളത്തിലെ ഒരു ടെക്കിയായ അൽകേഷ് ദാസ് ആണ് വികസിപ്പിച്ചത്. വീട്ടിൽ ആവർത്തിച്ച് വരുന്ന പവർ കട്ടിന്റെ അനുഭവത്തിൽ നിന്നാണ് ഈ ആശയം രൂപപ്പെട്ടത്. 2026 റിപ്പോർട്ടുകൾ പ്രകാരം 10,000 ആളുകൾ ഈ സേവനം ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ 80,000 ഉപഭോക്താക്കളിൽ എത്തിയതായി റിപ്പോർട്ടുകളും ഉണ്ട്. ഇതേപോലുള്ള മറ്റൊരു ടെക് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

കഥയായി ഒവ്വൊരു നിലവായി താൻ ഇരിക്കരുത്. അൻപിൻ മായത്തൊടലില്ലാതെ ഇതേമൊണ്ടും ഇല്ലയല്ലവാ. അന്ധകാതലും ഇനിമയും വലിയും നമ്മുടെ മിക അഴകാകെ കൊണ്ടുവന്നത് താൻ തമിഴ് തിരയും പാടലുകൾ. സിരിപ്പും വലിയും കാതലിൻ ഒവ്വൊരു തരുണവും ഇസയിലും വരികളിലും നാം മനതിൽ ആഴമാകെ പതിച്ചു വിട്ടന. കാതലിൽ ചെറിയ ചെറിയ നിലവുകളോടും നികഴ്വുകളോടും ഇസൈ ആർജി ഐശ്വര്യയുടെ ഒവ്വൊരു സെവ്വായ് വ്യാഴക്കിഴമയും ഇരവ് 10 മണിക്ക് മറക്കാമൽ ട്യൂൺ ചെയ്യുക. ഇന്ത്യ റേഡിയോ 91.2 ഇരണ്ടവിൽ.

0: ശ്രദ്ധിക്കുക, മഴക്കാലം എത്തിയതോടെ നമ്മളുടെ പരിസരങ്ങളിൽ ഡെങ്കിപ്പനി പടരാൻ സാധ്യതയുണ്ട്. ഈഡീസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ട് പെരുകുന്ന കൊതുകുകളെ നമുക്ക് തടയാം. വീടിന് ചുറ്റുമുള്ള ചിരട്ടകൾ, ടയറുകൾ, കുപ്പികൾ, ചെടിച്ചട്ടികൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക. കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുകയാണ് രോഗപ്രതിരോധത്തിനുള്ള ഏറ്റവും മികച്ച മാർഗം. കടുത്ത പനി, കണ്ണിന് പിന്നിലെ വേദന, സന്ധിവേദന, ശരീരത്തിൽ ചുവന്ന തടുപ്പുകൾ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. കൊതുകുകളെ തുരത്താം, ഡെങ്കിപ്പനി അകറ്റാം. ശുചിത്വമുള്ള വീടും പരിസരവും ആരോഗ്യമുള്ള കുടുംബവും നമുക്ക് നേടാം.
1: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ?
2: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
3: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് ആർജൻ നിതിനാണ്. മറ്റൊരു ടെക് വിശേഷമായി സംസാരിക്കാൻ നമ്മൾ വീണ്ടും തിരികെയാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആരെങ്കിലും വാങ്ങിയിട്ട് അതിൽ ബാക്ക് അടിച്ചിട്ട് മറ്റെന്തെങ്കിലും നോക്കും എന്ന് പേടി നിങ്ങൾക്കുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ പിൻ ചെയ്ത് വെക്കാം. എന്താണ് സ്ക്രീൻ പിൻ അല്ലേ? ഇങ്ങനെ ചെയ്തു വെച്ചാൽ അവർക്ക് എത്ര ശ്രമിച്ചാലും നമ്മൾ എടുത്തു കൊടുത്ത ആ പേജിൽ നിന്നും ബാക്ക് എടുക്കാൻ പറ്റില്ല. ഓരോ ഫോണിലും ഡിഫറൻറ്റ് സെറ്റിംഗ്സ് ആണ് വരുന്നത്. സെറ്റിംഗ്സിൽ പോയിട്ട് സ്ക്രീൻ പിന്നിങ് അല്ലെങ്കിൽ ആപ്പ് പിന്നിങ്, പിന്നിങ് ആപ്പ് എന്നിങ്ങനെ സെർച്ച് ചെയ്യുക. എന്നിട്ട് ഫോൺ സെറ്റിംഗ്സിൽ പോയിട്ട് അത് ഓണാക്കി വെക്കുക. ഇനി നമ്മൾ ആർക്കെങ്കിലും ഫോൺ കൈമാറുമ്പോൾ നമ്മൾ എന്ത് പേജാണോ അവർക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുക്കുന്നത് അത് മിനിമൈസ് ചെയ്ത് അതിന്റെ റൈറ്റ് സൈഡ് മുകളിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ പിൻ ആപ്പ് എന്നൊരു ഓപ്ഷൻ വരും, അത് കൊടുക്കുക. പിന്നെ അവർക്ക് ആ ആപ്പിൽ നിന്നും ബാക്ക് വരാൻ കഴിയില്ല. ഇൻകേസ് അതിൽ നിന്ന് ബാക്ക് വരണം എന്നുണ്ടെങ്കിൽ ലോക്ക് ചെയ്തിട്ട് അൺലോക്ക് ചെയ്തെങ്കിലേ അതിനൊക്കെ സാധിക്കൂ. അപ്പോൾ ഇനി ആരും മറ്റുള്ളവർക്ക് ഫോൺ ഉപയോഗിക്കാൻ കൊടുത്തിട്ട് ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം പിൻ ആപ്പ് ഉണ്ടല്ലോ. ഇതേപോലുള്ള മറ്റൊരു വിശേഷമായി നമുക്ക് തിരികെ വരെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കേട്ടുകൊണ്ടേയിരിക്കും. എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കി. കൂടെയുള്ളതാർജൻ നിതിനാണ്.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എന്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

ടോക്കി. യെസ്, നമ്മളങ്ങനെ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ ഇരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. കൂടെയുള്ളത് അർജന്റ്. ഇതിനാണ് ടെക് പരോട്ടുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട്. ഈ ഡിജിറ്റൽ യുഗത്തിൽ അൽഗോരിതം എന്ന വാക്ക് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഇന്റർനെറ്റ് സേവനം ഉപയോഗിക്കുന്ന നമ്മളെല്ലാം എന്ത് കാണണം, എങ്ങനെ കാണണം, എപ്പോൾ കാണണം എന്നെല്ലാം നിശ്ചയിക്കുന്നത് ഈ അൽഗോരിതങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഒരു വ്യക്തിയുടെ താല്പര്യങ്ങളെയും സ്വഭാവത്തെയും മാനസിക ആരോഗ്യത്തെയും നല്ല രീതിയിലോ മോശമായിട്ടോ സ്വാധീനം ചെലുത്താൻ വരെ അൽഗോരിതങ്ങൾക്ക് സാധിക്കും. ഇൻസ്റ്റാഗ്രാം പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കാണുന്നതെല്ലാം പ്രത്യേകമായി തയ്യാറാക്കിയ അൽഗോരിതം നമ്മെ കാണിക്കുന്നതാണ്. നിങ്ങളുടെ ഉപയോഗരീതിയും താല്പര്യങ്ങളും എല്ലാം തിരിച്ചറിഞ്ഞാണ് നിങ്ങളെ എന്ത് കാണിക്കണം എന്ന അൽഗോരിതം തീരുമാനിക്കുന്നത്. എന്നാൽ ഇനി കളി മാറുകയാണ് മുനെ ദിനേശ. ഇൻസ്റ്റാഗ്രാമിൽ എന്ത് കാണണമെന്ന് തീരുമാനിക്കാനും അൽഗോരിതത്തിന് മേൽ ഉപഭോക്താക്കൾക്ക് കൂടുതൽ നിയന്ത്രണാധികാരം നൽകുകയാണ് കമ്പനി. യുവർ അൽഗോരിതം എന്ന ഫീച്ചർ ഇൻസ്റ്റാഗ്രാമിന്റെ പ്രധാന ഫീഡിലേക്കും വ്യാപിച്ചു. തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഫീഡിൽ വരുന്ന റെക്കമെൻഡേഷനുകൾ ക്രമീകരിക്കാൻ ഇതുവഴി ഉപഭോക്താക്കൾക്ക് സാധിക്കും. ഈ ഫീച്ചർ നേരത്തെ റീൽസിലും എക്സ്പ്ലോർ സെക്ഷനിലും ലഭ്യമായിരുന്നു. ഇപ്പോൾ ഇത് പ്രധാന ഫീഡിലേക്കും എത്തിച്ചു. ഇതോടെ ഒരു ഉപഭോക്താവിന്റെ അക്കൗണ്ടുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ട്രാവൽ, ഫിറ്റ്നസ്, ടെക്നോളജി അല്ലെങ്കിൽ ഫാഷൻ പോലുള്ള വിഷയങ്ങൾ യുവർ അൽഗോരിതം സെക്ഷനിലൂടെ ഉപഭോക്താക്കൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ഇത് കൂടാതെ ഉപഭോക്താക്കൾക്ക് ഇനി കാണാൻ താല്പര്യമില്ലാത്ത വിഷയങ്ങൾ നീക്കം ചെയ്യാനും ഭാവിയിലെ റെക്കമെൻഡേഷനുകളെ സ്വാധീനിക്കുന്നതിനായിട്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ള പുതിയ വിഷയങ്ങൾ കൂട്ടിച്ചേർക്കാനും ഇതിലൂടെ സാധിക്കുന്നു. മുമ്പ് ലൈക്കുകൾ, ഷെയറുകൾ, വീഡിയോ കാണുന്ന സമയം, മറ്റ് ഇൻട്രാക്ഷനുകൾ ഉൾപ്പെടെയുള്ള ഉപഭോക്താവിന്റെ പെരുമാറ്റം പഠിച്ചാണ് അൽഗോരിതം ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ പുതിയ ഫീച്ചറുകൾ എത്തുന്നതോടെ എന്ത് കാണിക്കണമെന്ന് ഉപഭോക്താവിന് അൽഗോരിതത്തോട് നിർദ്ദേശിക്കാം. മറ്റൊരു ടെക് വിശേഷവുമായി നമുക്ക് വീണ്ടും തിരികെ വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2.

0: കേരളത്തെ ലഹരിമുക്തമാക്കാൻ ശക്തമായ പോരാട്ടമായി മുന്നേറുകയാണ് ഓപ്പറേഷൻ തൂഫാൻ. യുവതലമുറയുടെ ഭാവിയെ സംരക്ഷിക്കാനും മയക്കുമരുന്ന് മാഫിയകളെ തകർക്കാനും ലക്ഷ്യമിട്ട് കേരള പോലീസ് നടത്തുന്ന വിപുലമായ ദൗത്യമാണ് ഓപ്പറേഷൻ തൂഫാൻ. സംശയാസ്പദമായ മയക്കുമരുന്ന് ഉപയോഗം, വിൽപ്പന അല്ലെങ്കിൽ കടത്ത് സംബന്ധിച്ച വിവരങ്ങൾ പോലീസിനെ അറിയിക്കാനായിട്ട് വാട്സപ്പ് നമ്പർ 9995966666 എന്ന നമ്പറിലും വിളിച്ചറിയിക്കാനായിട്ട് 9497979794 മറ്റൊരു നമ്പർ കൂടി 9497977777. വിവരം നൽകുന്നവരുടെ പേര് വിവരങ്ങൾ രഹസ്യമായിരിക്കും. തെറ്റായ വിവരങ്ങളോ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളോ നൽകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുരക്ഷ പ്രധാനമാണ്. അപകട സാധ്യതകൾ ഉള്ള സാഹചര്യങ്ങളിൽ നേരിട്ട് ഇടപെടാതെ പോലീസിനെ അറിയിക്കുന്നതാണ് നല്ലത്. നല്ലൊരു നാളേക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം ഓപ്പറേഷൻ തൂഫാനിലൂടെ.
1: പുതിയ താമസക്കാരി വന്നിട്ടുണ്ട്. കൊള്ളാം സുന്ദരിയാ.

അടിയനിയെ പുഞ്ചിരിച്ചാരെ വന്നിരേ, നെഞ്ചിലെ ശ്വാസത്തരിയൻ ചാരത്തിരേ.

0: ശ്രദ്ധിക്കുക, ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. വയറിളക്കം, കടുത്ത പനി, തലവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭക്ഷണത്തിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിച്ചതിനു ശേഷവും കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശീലിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. അശുചിത്വം രോഗങ്ങൾക്ക് വഴിയൊരുക്കും, ശുചിത്വം ആരോഗ്യത്തിന്റെ കാവലാളാകും.
1: നമ്മൾ അങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ യൂണിറ്റി 1.2 ടെക്കി ടോക്കിയാണ്. കൂടെ ഉണ്ടായിരുന്ന അർജന്റ് ഇതിനാണ്. ടെക് പരമായിട്ടുള്ള കുറെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഇപ്പോൾ എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എന്റെ റേഡിയോ യൂണിറ്റി 1.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: പൈതൃകം, കാലങ്ങൾ കടന്നൊഴുകുന്ന സംസ്കൃതിയുടെ മഹാപ്രവാഹം, ഭാരതത്തിന്റെ പാരമ്പര്യത്തിന്റെ ശേഷിപ്പുകൾ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം.
1: പ്രിയ ശ്രോതാക്കളെ, ആത്മീയതയും പൈതൃകവും കൈകോർക്കുന്ന മറ്റൊരു മനോഹരമായ യാത്രയിലേക്ക് നിങ്ങളെ ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് ഗുജറാത്തിലെ പാലിത്താനയിലേക്കാണ്. ജൈനമത വിശ്വാസികളുടെ ഹൃദയമിടിപ്പായി അറിയപ്പെടുന്ന ശാന്തതയും സമാധാനവും നിറഞ്ഞ ഒരു ദിവ്യഭൂമിയിലേക്ക്, സമുദ്രനിരപ്പിൽ നിന്ന് 580 മീറ്റർ ഉയരത്തിൽ നിലകൊള്ളുന്ന ശത്രുഞ്ജയ കുന്ന്, ഏകദേശം 900 ജൈന ക്ഷേത്രങ്ങളുടെ അതുല്യ സമുച്ചയമാണ്. 1000 വർഷങ്ങൾക്കിടയിൽ ഭക്തിയാലും സമർപ്പണത്താലും തീർത്ത ഈ ദേവാലയങ്ങൾ വെറും ശില്പ സൗന്ദര്യത്തിന്റെ ഉദാഹരണങ്ങൾ മാത്രമല്ല, മനുഷ്യന്റെ ആത്മീയ അന്വേഷണത്തിന്റെ മഹത്തായ പ്രതീകങ്ങളാണ്. 3750 കൽപ്പടവുകൾ കയറി നഗ്നപാദരായി ഭക്തർ ഈ പുണ്യസ്ഥാനത്തെത്തുമ്പോൾ അവർ തേടുന്നത് ഒരു ക്ഷേത്രദർശനം മാത്രമല്ല, സ്വന്തം ഉള്ളിലെ അഹങ്കാരത്തെ കീഴടക്കിയുള്ള ആത്മശുദ്ധീകരണമാണ്. ശത്രുഞ്ജയ അഥവാ ശത്രുക്കളെ ജയിക്കൽ എന്ന പേര് പോലും നമ്മോട് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണെന്നുള്ള സത്യമാണ്. മാംസാഹാരത്തിന് പോലും നിരോധനമുള്ള ലോകത്തിലെ ആദ്യത്തെ 100% സസ്യാഹാര നഗരമായ പാലിത്താന വിശ്വാസത്തിന്റെ, അഹിംസയുടെ, ആത്മനിയന്ത്രണത്തിന്റെ അതുല്യ സന്ദേശമാണ് ലോകത്തിനു മുൻപിൽ വയ്ക്കുന്നത്. അങ്ങനെ ആത്മീയതയുടെ ഉയരങ്ങളിലേക്കും മനുഷ്യന്റെ ഉള്ളിലെ സമാധാന അന്വേഷണങ്ങളിലേക്കും നമ്മെ കൈപിടിച്ചുയർത്തുന്ന ഈ അത്ഭുത തീർത്ഥഭൂമിയായ പാലിത്താനയെ കുറിച്ചാണ് ഇന്നത്തെ പൈതൃകം പരിപാടി. സ്നേഹപൂർവ്വം നമുക്ക് ഈ യാത്ര ആരംഭിക്കാം. ഗുജറാത്തിലെ പാലിത്താനയിൽ സ്ഥിതി ചെയ്യുന്ന ശത്രുഞ്ജയ കുന്ന് ജൈനമതത്തിലെ ഏറ്റവും പുണ്യ സ്ഥലങ്ങളിലൊന്നാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 580 മീറ്റർ ഉയരത്തിൽ നിലകൊള്ളുന്ന ഈ കുന്ന് 900+ ജൈന ക്ഷേത്രങ്ങളുടെ അതുല്യ സമുച്ചയമായാണ് അറിയപ്പെടുന്നത്. 1000 വർഷങ്ങളിലായി ഘട്ടംഘട്ടമായി നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയങ്ങൾ ഭക്തിയുടെയും ശില്പ സൗന്ദര്യത്തിന്റെയും എഞ്ചിനീയറിംഗ് മികവിന്റെയും അത്ഭുത സാക്ഷ്യങ്ങളാണ്. ഒരിക്കൽ ശത്രുഞ്ജയ കുന്ന് സന്ദർശിച്ചവർ വീണ്ടും അവിടേക്ക് മടങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുമെന്നത് യാത്രയുടെ ആത്മീയ ആഴം വ്യക്തമാക്കുന്നു. ജൈന വിശ്വാസ പ്രകാരം കുന്നിലെ ക്ഷേത്രങ്ങൾ മാത്രമല്ല മുഴുവൻ മലയും പവിത്രമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ജൈന വിശ്വാസിയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ തീർത്ഥാടനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. കുന്നിൻ മുകളിലെ ക്ഷേത്രങ്ങളിലെത്താൻ ഏകദേശം 3750 കൽപ്പടവുകൾ കയറണം. ഈ കയറ്റം സാധാരണയായി 1.5 മണിക്കൂർ സമയമെടുക്കും. പ്രായമായവർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കുമായി കവണക്കസേരകളും ലഭ്യമാണ്. ജൈനാചാരങ്ങൾ അനുസരിച്ച് കയറുന്നവർ വഴിയിൽ ഭക്ഷണം കഴിക്കുകയോ കൊണ്ടുപോകുകയോ ചെയ്യരുത്. വൈകുന്നേരത്തിന് മുൻപ് മല ഇറങ്ങണമെന്നും വിശ്വാസമുണ്ട്. കാരണം രാത്രിയിൽ പവിത്ര മലയിൽ ആരും തുടരാൻ പാടില്ലെന്നാണ് ജൈനമത വിശ്വാസം. ജൈനമതത്തിലെ ആദ്യത്തെ തീർത്ഥങ്കരനായ ആദിനാഥൻ ഋഷഭനാഥൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ ദേവാലയ സമുച്ചയത്തിന്റെ പ്രധാന പ്രതിഷ്ഠയാണ്. അദ്ദേഹത്തിന്റെ ക്ഷേത്രം തീർത്ഥാടകരുടെ പ്രധാന ആകർഷണമാണ്. ശത്രുഞ്ജയ തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുമ്പ് ഭക്തർ ഉപവാസവും ആത്മീയ ശുദ്ധീകരണവും അനുഷ്ഠിക്കാറുണ്ട്. ജൈനമതത്തിലെ 24 തീർത്ഥങ്കരന്മാരിൽ 23 പേരും ഇവിടെ മോക്ഷം നേടിയതായി വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ശത്രുഞ്ജയ തീർത്ഥാടനം ആത്മമോചനത്തിലേക്കുള്ള ഒരു വിശുദ്ധ യാത്രയായാണ് കണക്കാക്കപ്പെടുന്നത്. പാലിത്താന ലോകത്തിലെ ആദ്യത്തെ 100% സസ്യാഹാര നഗരമായി അറിയപ്പെടുന്നു. ഇവിടെ മാംസം, മത്സ്യം, മുട്ട എന്നിവ ലഭ്യമല്ല. പൂർണമായും സാത്വിക ഭക്ഷണ രീതിയാണ് നഗരത്തിന്റെ പ്രത്യേകത. മഴക്കാലമായ 4 മാസങ്ങളിൽ ശത്രുഞ്ജയ തീർത്ഥാടനം നടക്കാറില്ല. ആ സമയത്ത് ജൈന സന്യാസിമാർ ചതുർമാസ്യം ആചരിച്ച് ഒരിടത്ത് താമസിക്കുകയും ധ്യാനം, മതപഠനം, പ്രഭാഷണം, ആത്മനിയന്ത്രണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ജീവജാലങ്ങൾക്ക് ഹാനി വരുത്താതിരിക്കലും ഈ ആചാരത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. ശത്രുഞ്ജയ എന്ന പദത്തിന്റെ അർത്ഥം ശത്രുക്കളെ ജയിക്കൽ എന്നാണ്. എന്നാൽ ഇവിടെ ശത്രു എന്നത് പുറത്തുള്ളവരല്ല, മനുഷ്യന്റെ ഉള്ളിലുള്ള അഹങ്കാരം, ആസക്തി, ദുർബലതകൾ എന്നിവയാണ്. ആത്മീയപരമായ ഈ യാത്ര മനുഷ്യനെ സ്വന്തം ഉള്ളിലേക്കാണ് നയിക്കുന്നത്. ബുദ്ധമതത്തെയും ഹിന്ദുമതത്തെയും പോലെ ജൈനമതവും ജനനം, മരണം, പുനർജന്മം എന്നിവയുടെ ചക്രത്തിൽ നിന്ന് മോചനം നേടുന്നതിനാണ് പ്രാധാന്യം നൽകുന്നത്. ആത്മീയ തീർത്ഥാടനങ്ങൾ ഈ മോക്ഷത്തിലേക്കുള്ള വഴിയെന്നാണ് ജൈന വിശ്വാസം. പാലിത്താനയിലെത്തുന്ന ഭക്തർ അതിരാവിലെ തന്നെ ശത്രുഞ്ജയ കുന്നിലേക്ക് കയറി തുടങ്ങും. ജയ് തലേദി, ശാന്തിനാഥ്, പുണ്ടരീക് സ്വാമി, ആദിനാഥ ക്ഷേത്രം തുടങ്ങി നിരവധി പുണ്യസ്ഥലങ്ങൾ അവർ സന്ദർശിക്കുന്നു. മലമുകളിൽ എത്തുമ്പോൾ അനുഭവപ്പെടുന്ന നിശബ്ദതയും ആത്മശാന്തിയും വാക്കുകൾക്കതീതമാണ്. അവിടെ എത്തുമ്പോൾ മനുഷ്യന്റെ ചിന്തകളും വികാരങ്ങളും മാറുന്നത് പോലെ തോന്നുമെന്ന് പലരും പറയുന്നു. ശത്രുഞ്ജയ കുന്നിലേക്കുള്ള പാത മുകളിൽ എത്തുമ്പോൾ രണ്ടായി വിഭജിക്കുന്നു. പ്രധാന കവാടമായ രാംബോളിലേക്കുള്ള വഴി ഒരു ഭാഗത്തേക്കും മനോഹരമായ ദൃശ്യങ്ങളിലേക്കുള്ള വഴി മറ്റൊരു ഭാഗത്തേക്കുമാണ് നയിക്കുന്നത്. ചൗമുഖ് ക്ഷേത്രം ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ നിർമ്മിതികളിലൊന്നാണ്. നാല് ദിശകളിലേക്ക് മുഖമുള്ള ആദിനാഥ പ്രതിഷ്ഠയും അതിമനോഹരമായ കൊത്തുപണികളും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ്. പല തീർത്ഥാടകരും പാലിത്താനയിലെ ധർമ്മശാലകളിൽ ദിവസങ്ങളോളം താമസിച്ച് പ്രദക്ഷിണങ്ങളും ഉപവാസങ്ങളും അനുഷ്ഠിക്കുന്നു. ചിലർ 99 പ്രദക്ഷിണങ്ങൾ പൂർത്തിയാക്കുന്ന നവാനുയാത്ര എന്ന കഠിനമായ ആത്മീയ അനുഷ്ഠാനവും നടത്താറുണ്ട്. ശത്രുഞ്ജയ കുന്നിന്റെ അടിവാരത്ത് തീർത്ഥാടകർക്കായി ധർമ്മശാലകളും ഹോട്ടലുകളും ലഭ്യമാണ്. കാർത്തിക പൂർണിമ മേളക്കാലത്ത് ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു. ഇത് ജൈന മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. പാലിത്താന ഒരു തീർത്ഥാടന കേന്ദ്രമല്ല, അത് ആത്മീയതയുടെയും സമാധാനത്തിന്റെയും ആത്മപരിവർത്തനത്തിന്റെയും പ്രതീകമാണ്. ശത്രുഞ്ജയയിലേക്കുള്ള ഈ യാത്ര മനുഷ്യനെ പുറം ലോകത്തിൽ നിന്ന് ഉള്ളിലേക്കുള്ള ഒരു വിശുദ്ധ യാത്രയിലേക്ക് നയിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, പാലിത്താനയിലെ ശത്രുഞ്ജയ കുന്നിലൂടെ നമ്മൾ നടത്തിയ ഈ ആത്മീയ യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ മനസ്സിൽ ശേഷിക്കുന്നത് ക്ഷേത്രങ്ങളുടെ ഭംഗി മാത്രമല്ല, മനുഷ്യന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന ഒരു മഹത്തായ സന്ദേശമാണ്. ആയിരക്കണക്കിന് പടവുകൾ കയറുന്ന ഭക്തർ തേടുന്നത് ഒരു ദൈവദർശനം മാത്രമല്ല, ഉള്ളിലെ അഹങ്കാരത്തെയും ആസക്തികളെയും ഭയങ്ങളെയും അതിജീവിക്കുന്ന ഒരു ആത്മവിജയമാണ്. അതുകൊണ്ട് തന്നെ ശത്രുഞ്ജയ ഒരു മല മാത്രമല്ല, മനുഷ്യന്റെ ആത്മീയ ഉയർച്ചയുടെ പ്രതീകമാണ്. നിശബ്ദതയിൽ സംസാരിക്കുന്ന ക്ഷേത്രങ്ങൾ, അഹിംസയെ ജീവിതമാക്കിയൊരു നഗരം, ഉപവാസവും സംയമനവും കൊണ്ട് ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന വിശ്വാസം, ഇവയെല്ലാം ചേർന്നതാണ് പാലിത്താന എന്ന അത്ഭുതാനുഭവം. ജീവിതത്തിലെ ഏറ്റവും വലിയ യാത്ര പുറത്തേക്കല്ല, ഉള്ളിലേക്കാണെന്ന് ഈ തീർത്ഥാടനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ പൈതൃകം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു ചരിത്രവും സംസ്കാരവും ആത്മീയതയും നിറഞ്ഞ യാത്രയുമായി വീണ്ടും എത്തും. അതുവരെ സ്നേഹവും സമാധാനവും നിറഞ്ഞ നാളുകൾ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അവതരിപ്പിച്ചത് ശ്രീജ ലളിതാംബിക.
0: മഹത്തായ പൈതൃകങ്ങളിലൂടെ ഒരു യാത്ര. പൈതൃകം, കാലങ്ങൾ കടന്നൊഴുകുന്ന സംസ്കൃതിയുടെ മഹാപ്രവാഹം. ഭാരതത്തിന്റെ പാരമ്പര്യത്തിന്റെ ശേഷിപ്പുകൾ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം.
1: പ്രിയ ശ്രോതാക്കളെ, ചരിത്രത്തിന്റെ ഉപ്പുമണവും കടൽക്കാറ്റിന്റെ ഈർപ്പവും സംസ്കാരങ്ങളുടെ നിറപ്പകിട്ടും ഒരുമിച്ച് ചേരുന്ന മറ്റൊരു മനോഹര യാത്രയിലേക്ക് നിങ്ങളെ ഹൃദയം നിറഞ്ഞു സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പൈതൃകം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കൊച്ചിയുടെ ഹൃദയഭാഗമായ മട്ടാഞ്ചേരിയിലേക്കാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ആളുകൾ വന്നു ചേർന്ന് സംസ്കാരങ്ങളും വിശ്വാസങ്ങളും ജീവിത രീതികളും കൈകോർത്ത ഒരു അപൂർവ ഭൂമിയിലേക്ക്. അറബികളും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ജൂതരും ജൈനരും ചരിത്രത്തിന്റെ പല അധ്യായങ്ങളിലായി ഈ മണ്ണിൽ എത്തിച്ചേർന്നു. കേരളത്തിന്റെ ആതിഥേയ മനസ്സിൽ അഭയം കണ്ടെത്തിയവർ. അതുകൊണ്ട് തന്നെ മട്ടാഞ്ചേരി വെറും ഒരു സ്ഥലമല്ല, അത് സഹവർത്തിത്വത്തിന്റെ, സംസ്കാരങ്ങളുടെ, സംഗമത്തിന്റെ, കാലത്തെ അതിജീവിച്ച ഓർമ്മകളുടെ ജീവനുള്ള ചരിത്രമാണ്. ജൂത തെരുവിന്റെ നിശബ്ദതയിൽ നിന്ന് ഡച്ച് കൊട്ടാരത്തിന്റെ രാജകീയ ഭംഗിയിലേക്കും പഴമയുടെ ശില്പ സൗന്ദര്യത്തിൽ നിന്ന് വിനാലയുടെ ആധുനിക കലാലോകത്തിലേക്കും നീളുന്ന മട്ടാഞ്ചേരിയുടെ കഥകൾ ഇന്നും കാലത്തിന്റെ ചുവടുകൾ പോലെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചരിത്രത്തിന്റെ നിറങ്ങൾ പൂശിയ മട്ടാഞ്ചേരിയുടെ തെരുവുകളിലൂടെ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. പൈതൃകം, മട്ടാഞ്ചേരി. കായലിന്റെ മണ്ണടിഞ്ഞ് രൂപപ്പെട്ടുവെന്നാണ് മട്ടാഞ്ചേരി എന്ന പേരിന്റെ ഉത്ഭവത്തെ കുറിച്ചുള്ള ഒരു പ്രചാരം. ചരിത്രവും സംസ്കാരവും സഹവർത്തിത്വവും കൈകോർക്കുന്ന ഈ പ്രദേശം കൊച്ചിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൈതൃക കേന്ദ്രങ്ങളിലൊന്നാണ്. മലയാളികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും തൊഴിലും ജീവിതവും തേടി യാത്ര തിരിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും വ്യാപാരികളും അഭയാർത്ഥികളും കേരളത്തിലേക്ക് എത്തിയിരുന്നു. സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിനും വ്യാപാര ബന്ധങ്ങൾക്കുമായി ചിലർ എത്തിയപ്പോൾ മറ്റു ചിലർ അഭയം തേടിയവരായിരുന്നു. അവരെ എല്ലാവരെയും കേരളം ഹൃദയം നിറഞ്ഞു സ്വീകരിച്ചു. അങ്ങനെ അതിഥികളായി എത്തിയവരെ ആതിഥേയരാക്കിയ ചരിത്രമാണ് മട്ടാഞ്ചേരിയുടേത്. ഇസ്രായേലിൽ നിന്ന് കുടിയേറിയെത്തിയ ജൂതർ പിന്നീട് കേരളത്തിന്റെ സംസ്കാരവുമായി ഇഴചേർന്ന് ജീവിച്ചു. കേരളത്തിൽ ജീവിച്ചിരുന്നെങ്കിലും തങ്ങളുടെ മതപരവും സാംസ്കാരികവുമായ തനിവ് സംരക്ഷിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അറബികൾ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ജർമ്മൻകാർ തുടങ്ങി നിരവധി വിദേശ സമൂഹങ്ങൾ കേരളവുമായി ബന്ധപ്പെട്ടു. എന്നാൽ കേരളത്തിന് ഏറ്റവും പഴക്കമുള്ള സാംസ്കാരിക ബന്ധങ്ങളിലൊന്ന് ജൂത സമൂഹത്തോടാണ്. ചരിത്രരേഖകൾ പ്രകാരം 1st century തന്നെ ജൂതർ കേരളത്തിലെത്തിയിരുന്നു. ഇന്ന് മട്ടാഞ്ചേരിയിലെ ജൂത തെരുവിൽ കുറച്ച് ജൂത കുടുംബങ്ങൾ മാത്രമാണ് താമസിക്കുന്നത്. എങ്കിലും അവരുടെ സംസ്കാരവും പാരമ്പര്യവും ഇന്നും ആ തെരുവുകളുടെ നിശബ്ദതയിൽ ജീവിക്കുന്നു. ജൂതരുടെ വീടുകളും ആരാധനാലയങ്ങളും കച്ചവട സ്ഥാപനങ്ങളും ഇന്ന് ദേശീയ, അന്തർദേശീയ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളാണ്. ജൂതരുടെ ഉത്സവങ്ങൾ. പെസഹ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിതരായതിന്റെ ഓർമ്മയ്ക്കായി 1st April മാസങ്ങളിൽ ആഘോഷിക്കുന്നു. പെന്തക്കോസ്റ്റ് പെസഹയ്ക്ക് 50 days ശേഷം ആചരിക്കുന്നു. ജൂത പുതുവർഷം 1st October മാസങ്ങളിൽ ആഘോഷിക്കുന്നു. ഹനൂക്ക ദീപങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന ഈ ആഘോഷം 1st November-December മാസങ്ങളിലാണ് നടക്കുന്നത്. മട്ടാഞ്ചേരി ജൂതപ്പള്ളി മട്ടാഞ്ചേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ്. 1567 കൊച്ചിൻ ജൂത സമൂഹം നിർമ്മിച്ചതായി കരുതപ്പെടുന്ന ഈ സിനഗോഗ് കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ഏറ്റവും പഴക്കമുള്ള ജൂത ആരാധനാലയങ്ങളിലൊന്നാണ്. ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന കൈപ്പണിയുള്ള തറയോടുകൾ, വെള്ളി വിളക്കുകൾ, സ്വർണ കിരീടം, പഴയ ഘടികാരം എന്നിവ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. മട്ടാഞ്ചേരി കൊട്ടാരം, ഡച്ച് പാലസ് എന്ന പേരിലും അറിയപ്പെടുന്ന മട്ടാഞ്ചേരി കൊട്ടാരം കൊച്ചിയുടെ ചരിത്രത്തിന്റെ ഏറെ പ്രാധാന്യമുള്ള നിർമ്മിതിയാണ്. പോർച്ചുഗീസുകാർ നിർമ്മിച്ച് കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് സമ്മാനമായി നൽകിയ ഈ കൊട്ടാരം പിന്നീട് ഡച്ചുകാർ നവീകരിച്ചു. കേരള ക്ഷേത്രങ്ങളുടെ മാതൃകയിൽ നിർമ്മിച്ച ഈ കൊട്ടാരത്തിൽ മനോഹരമായ കൊത്തുപണികളും ചിത്രപ്പണികളും കാണാം. കൊട്ടാരത്തിനുള്ളിലെ ഭിത്തിചിത്രങ്ങൾ കേരളീയ ചിത്രകലയുടെ മികച്ച ഉദാഹരണങ്ങളാണ്. 1724 നിർമ്മിക്കപ്പെട്ട ഡച്ച് സെമിത്തേരി ഇന്ത്യയുടെ ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ ശ്മശാനങ്ങളിൽ ഒന്നാണ്. ഫോർട്ട് കൊച്ചിയിലെ പ്രധാന ചരിത്ര സ്മാരകങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. മട്ടാഞ്ചേരിയിലെ ധർമ്മനാഥ് ജൈന ക്ഷേത്രം അതിന്റെ ശില്പ സൗന്ദര്യത്തിനും മാർബിൾ അലങ്കാരങ്ങൾക്കും പ്രശസ്തമാണ്. ജൈന മതത്തിലെ 15th തീർത്ഥങ്കരനായ ധർമ്മനാഥനെയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 2 times നടക്കുന്ന കൊച്ചി മുസിരീസ് ബിനാലെ മട്ടാഞ്ചേരിയുടെ ആധുനിക സാംസ്കാരിക മുഖമാണ്. ലോകമെമ്പാടുമുള്ള കലാകാരന്മാർ പങ്കെടുക്കുന്ന ഈ കലാമേള ഇന്ന് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിരിക്കുന്നു. മട്ടാഞ്ചേരി വെറും ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, അത് കേരളത്തിന്റെ ആതിഥേയ മനസ്സിന്റെ പ്രതീകമാണ്. സംസ്കാരങ്ങളും മതങ്ങളും ഭാഷകളും ജീവിത രീതികളും ഒരുമിച്ച് ജീവിച്ച സഹവർത്തിത്വത്തിന്റെ മനോഹര മാതൃകയാണ് ഈ ഭൂമി. പ്രിയ ശ്രോതാക്കളെ, മട്ടാഞ്ചേരിയുടെ പഴമയും പൈതൃകവും നിറഞ്ഞ തെരുവുകളിലൂടെ നടത്തിയ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കടൽ കടന്നു വന്ന മനുഷ്യരെ ഹൃദയം തുറന്ന് സ്വീകരിച്ച ഒരു നാടിന്റെ കഥയാണ് മട്ടാഞ്ചേരി പറയുന്നത്. ജൂത പള്ളികളുടെ നിശബ്ദതയിലും ഡച്ച് കൊട്ടാരത്തിന്റെ ചുവരുകളിലും പഴയ തെരുവുകളുടെ ഗന്ധത്തിലും ഇന്നും ചരിത്രം ജീവിച്ചിരിക്കുന്നു. മതങ്ങളും സംസ്കാരങ്ങളും ഭാഷകളും വ്യത്യസ്തമായിരുന്നെങ്കിലും മനുഷ്യരെ മനുഷ്യരായി സ്വീകരിച്ച കേരളത്തിന്റെ ആത്മാവാണ് മട്ടാഞ്ചേരി. കാലം മാറിയാലും ഈ തെരുവുകളിലൂടെ നടക്കുമ്പോൾ പഴയ കച്ചവടങ്ങളുടെ ശബ്ദവും കടൽ കാറ്റിന്റെ മണവും ചരിത്രത്തിന്റെ ചുവടുകളും ഇന്നും അനുഭവിക്കാം. ഇന്നത്തെ പൈതൃകം പരിപാടി ഇവിടെ സമാപിക്കുന്നു. വീണ്ടും മറ്റൊരു ചരിത്രയാത്രയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അവതരിപ്പിച്ചത് ശ്രീജ ലളിതാംബിക.
0: മഹത്തായ പൈതൃകങ്ങളിലൂടെ ഒരു യാത്ര.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ശ്രദ്ധിക്കുക, മഴക്കാലം എത്തിയതോടെ നമ്മളുടെ പരിസരങ്ങളിൽ ഡെങ്കിപ്പനി പടരാൻ സാധ്യതയുണ്ട്. ഈഡീസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ടു പെരുകുന്ന കൊതുകുകളെ നമുക്ക് തടയാം. വീടിന് ചുറ്റുമുള്ള ചിരട്ടകൾ, ടയറുകൾ, കുപ്പികൾ, ചെടിച്ചട്ടികൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക. കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുകയാണ് രോഗപ്രതിരോധത്തിനുള്ള ഏറ്റവും മികച്ച മാർഗം. കടുത്ത പനി, കണ്ണിന് പിന്നിലെ വേദന, സന്ധിവേദന, ശരീരത്തിൽ ചുവന്ന തടുപ്പുകൾ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. കൊതുകുകളെ തുരത്താം, ഡെങ്കിപ്പനി അകറ്റാം. ശുചിത്വമുള്ള വീടും പരിസരവും ആരോഗ്യമുള്ള കുടുംബവും നമുക്ക് നേടാം.

0: ഇനി ആ പേടി വേണ്ടോ, ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
1: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: പുതിയൊരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: നല്ല പാട്ട്. എന്നു മുതലാ നീ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ തുടങ്ങിയ?
1: അതെ രജത്തിന്റെ അമ്മേ, ഞാൻ പുറമെ വേണു നാഗവള്ളി ആണെങ്കിലും ഉള്ളിൽ മൈക്കൽ ജാക്സൺ ആണമ്മേ.
0: ഇവിടെ വേണ്ട, വീട്ടിൽ പോയി കളിച്ചാൽ മതി.
1: ഏഹ് തള്ള ചാവ് പോലെ.

കേരളത്തെ ലഹരിമുക്തമാക്കാൻ ശക്തമായ പോരാട്ടമായി മുന്നേറുകയാണ് ഓപ്പറേഷൻ തൂഫാൻ. യുവതലമുറയുടെ ഭാവിയെ സംരക്ഷിക്കാനും മയക്കുമരുന്ന് മാഫിയകളെ തകർക്കാനും ലക്ഷ്യമിട്ട് കേരള പോലീസ് നടത്തുന്ന വിപുലമായ ദൗത്യമാണ് ഓപ്പറേഷൻ തൂഫാൻ. സംശയാസ്പദമായ മയക്കുമരുന്ന് ഉപയോഗം, വിൽപ്പന അല്ലെങ്കിൽ കടത്ത് സംബന്ധിച്ച വിവരങ്ങൾ പോലീസിനെ അറിയിക്കാനായിട്ട് വാട്സപ്പ് നമ്പർ 9995966666 എന്ന നമ്പറിലും വിളിച്ചറിയിക്കാനായിട്ട് 9497979794 മറ്റൊരു നമ്പർ കൂടി 9497977777. വിവരം നൽകുന്നവരുടെ പേര് വിവരങ്ങൾ രഹസ്യമായിരിക്കും. തെറ്റായ വിവരങ്ങളോ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളോ നൽകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുരക്ഷ പ്രധാനമാണ്. അപകട സാധ്യതകൾ ഉള്ള സാഹചര്യങ്ങളിൽ നേരിട്ട് ഇടപെടാതെ പോലീസിനെ അറിയിക്കുന്നതാണ് നല്ലത്. നല്ലൊരു നാളേക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം ഓപ്പറേഷൻ തൂഫാനിലൂടെ.

ശ്രദ്ധിക്കുക, ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. വയറിളക്കം, കടുത്ത പനി, തലവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭക്ഷണത്തിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷവും കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശീലിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. അശുചിത്വം രോഗങ്ങൾക്ക് വഴിയൊരുക്കും, ശുചിത്വം ആരോഗ്യത്തിന്റെ കാവലാളാകും.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഗുഡ് ഈവനിങ് ഇത് റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് വായനാ ദിനമാണ്. ഒരു നല്ല പുസ്തകം 100 സുഹൃത്തുക്കൾക്ക് തുല്യമാണ് എന്ന് പറയാറുണ്ട്. അക്ഷരങ്ങളുടെ ലോകത്ത് നാം സഞ്ചരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ പുതിയ അർത്ഥങ്ങളും അനുഭവങ്ങളും കണ്ടെത്തുന്നു. വൈക്കം മുഖത്തും ബഷീറിൻ്റെയും കഥാപാത്രങ്ങളോടൊപ്പം ചിരിച്ചും കരഞ്ഞും MD വാസുദേവൻ നായരുടെ വരികളിലൂടെ ഗ്രാമീണ ജീവിതത്തിൻ്റെ നന്മകൾ അനുഭവിച്ചും കുമാരനാശാൻ്റെയും വയലാർ രവിവർമ്മയുടെയും കവിതകളിലൂടെ മനുഷ്യസ്നേഹത്തിൻ്റെ ആഴങ്ങൾ അറിഞ്ഞും മലയാള സാഹിത്യം നമ്മുടെ മനസ്സുകളെ സമ്പന്നമാക്കിയിട്ടുണ്ട്. ഈ വായനാ ദിനത്തിൽ പുസ്തകങ്ങളോടുള്ള സ്നേഹവും വായനയോടുള്ള മഹത്വവും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഗാനമഞ്ജരിയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് കൂടെയുള്ളത് ആർജെ നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544 7001. വേഗം തന്നെ വിളിച്ചോളൂ.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ്. അതേ, ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹബി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെയുള്ളത് ആർജെ നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. ഗാനമഞ്ജരിയിലേക്കാനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544700921. നമുക്ക് ഇപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. ചിത്രം കരിമാടിക്കുട്ടൻ ഗാനം നെഞ്ചുടിക്കിനെ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചിരിക്കുകയാണ്. ബാബുരാജൻ ആശ്രമം കൊല്ലത്തുനിന്നാണ്. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഗുഡ് ഈവനിങ് എൻ്റെ റേഡിയോ. നാട്ടാമൽ എന്ന തമിഴ് സിനിമയിലെ കമ്പെടുത്തു വന്ന സിംഗം എന്ന ഗാനം എൻ്റെ റേഡിയോ ഗാനമഞ്ജരി കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പി വി മുഹമ്മദ് വടക്കേ വാവനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഈ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.
2: അച്ഛത്തണ്ണിയിലെ വിളച്ചെറിയും

0: കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ.

0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
1: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
2: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: അങ്ങനെ മനോഹരമായുള്ള രണ്ട് പാട്ടായി കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് എന്റെ റേഡിയോ 91.2 രശ്മി ഹബ് ഹോം ഗാനമഞ്ജരിയിലേക്ക്. ഇന്ന് കൂടെ ഉള്ളത് അർജുൻ എതിരാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പ്ലേ ചെയ്തതായിട്ട് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കണ നമ്പർ ഇതാണ്, 9544700912. നമുക്കൊരു മെസ്സേജ് ഉണ്ട്. പ്രിയപ്പെട്ട എന്റെ റേഡിയോയ്ക്കും പ്രിയ ഗാനമഞ്ജരിക്കും നല്ലൊരു സുഭസായനം നേർന്നുകൊണ്ട് വൈരം എന്ന ചിത്രത്തിലെ പെണ്ണിലാവ് കണ്ടുവച്ചെന്ന ഗാനം ഞങ്ങളുടെ പ്രിയ ചങ്ക് സുഹൃത്തായ സുബൈർക്കായുടെ പൊന്നുമകളായ സുറിയയുടെ ജന്മദിനമാണ് ഇന്ന്. സുറിയ മോൾക്ക് എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ പേരിലും പ്രിയപ്പെട്ട എന്റെ റേഡിയോയുടെ പേരിലും പ്രത്യേകം ഒന്ന് പറയണേ. അതിനെന്താ പറയാലോ, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന സുറിയമ്മക്ക് എല്ലാവിധ ആശംസകളും നേരിയാണ് എന്റെ റേഡിയോയുടെ വക. ഒപ്പം ഈ ഗാനം കൂടി സുറിയമ്മക്ക് വേണ്ടി കേൾപ്പിക്കണേ എന്ന സ്നേഹത്തോടെ ജയങ്കർ, സലിത, മട്ടഞ്ചേരി, കൊച്ചി. അപ്പോൾ ഈ പാട്ട് നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം അതിനോടൊപ്പം നമുക്ക് മറ്റൊരു കോളും കൊണ്ട് നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? ഗൗരി. എവിടുന്നാ വിളിക്കുന്നേ? വള്ളിക്കാവിൽ നിന്നും. ഗൗരി, ഇന്ന് ഏത് പാട്ടാ ഗൗരിക്ക് വേണ്ടേ? തുളസി, ആ പാട്ടാന്നോ? ആ പാട്ട്. ഓക്കെ, ഇത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ്
1: ചെയ്യുന്നുണ്ടോ?
0: ആണല്ലേ. ഓക്കെ, അപ്പൊ ഗൗരിക്ക് ഈ പാട്ട് പ്ലേ ചെയ്തു തരാം കേട്ടോ. ഓക്കെ, ശരി.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് കൂടെ ഉള്ളത് ആർജൻ നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ജരിയിലേക്ക്. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, പക്ഷേ അതിന് മുമ്പ് എനിക്ക് നമ്പർ വരണം. 9544709092. വേഗം തന്നെ വിളിച്ചോളൂ, നമുക്ക് ഈ കോളിലേക്ക് പോകാം. ഹലോ
2: ഹലോ
1: ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: അരുൺ
1: ചേട്ടാ, എവിടുന്നാ വിളിക്കുന്നേ? പുതിയാവ്. ഓക്കെ ചേട്ടാ, ചായയൊക്കെ കുടിച്ചോ? ഓ, വന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ഏത് പാട്ടാ വേണ്ട ചേട്ടന്? കാക്കക്കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ, ആ പാട്ട് ഏത് സിനിമയിലാണെന്നറിയോ? ആ പാട്ട് അറിയത്തില്ല. ഇത് ഈ പുഴയും കടന്ന് എന്ന സിനിമയിലെ പാട്ടാണ്. ഇത് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ
2: ചേട്ടാ?
1: എല്ലാവർക്കും വേണ്ടി. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഇത് അതിനോടൊപ്പം നമുക്കൊരു മെസ്സേജും കൊണ്ട്. ഹായ് നിതിൻ, ഞാൻ രതീഷ് കരുനാഗപ്പള്ളി. എനിക്ക് പാതിരാക്കിളി പാൽക്കടൽ കിളി എന്ന പാട്ടൊന്ന് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് പാട്ടും നമുക്ക് ഇതിനോടൊപ്പം കേൾക്കാം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
4: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്താ സൊല്യൂഷൻ?
4: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
5: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമാണ്.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹബി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെയുള്ളത് അർജുൻ നിതിനാണ്. ഇന്ന് ഞാൻ ഗാനമഞ്ജരി തുടങ്ങുമ്പോൾ പറഞ്ഞു, ഇന്ന് നമ്മുടെ വായനാ ദിനമാണ്. അപ്പോൾ ഇനി വിളിക്കുന്നവരൊക്കെ നിങ്ങൾ വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് നമ്മുടെ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് സജസ്റ്റ് ചെയ്യൂ. അപ്പോൾ എനിക്കും അത് സജസ്റ്റ് ചെയ്യൂ, കാരണം ഞാനും ഒരു പുസ്തകമൊക്കെ വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കും വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളൊക്കെ പറഞ്ഞു തരൂ. അപ്പോൾ ഞാനും വായിക്കാം ആ ബുക്കൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ്, ഇതാരാണ് സംസാരിക്കുന്നത്? ചേട്ടാ, എവിടുന്നാ വിളിക്കുന്നേ? കേട്ടില്ല, സംഘപ്പരമുക്ക്. ഓക്കെ, ഇന്ന് സംഘപ്പരമുക്കിൽ എന്തൊക്കെയുണ്ട് വിശേഷം, പറയൂ. ചായയൊക്കെ കുടിച്ചോ? റെസ്റ്റ് എടുക്കുവാണല്ലേ, ജോലിയൊക്കെ കഴിഞ്ഞ് വന്നൊരു ചായ കുടിച്ച് റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. അതെ, ഓക്കെ. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
2: വേഷങ്ങൾ ജന്മങ്ങൾ.
1: ആ പാട്ടാണോ? കൊള്ളാ, സൂപ്പർ. ഓക്കെ, എന്നാ ആ പാട്ട് നമുക്ക് വെക്കാം കേട്ടോ. ഉറപ്പായിട്ടും വെച്ചിരിക്കും. ഓക്കെ, ശരി കേട്ടോ. ആ പറഞ്ഞോളൂ, എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു ഈ പാട്ട്. അതാണോ പറയാൻ വന്നത്? ഓക്കെ, അപ്പം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ. ഓക്കെ, ശരി. ഇത് അതിനോടൊപ്പം നമുക്കൊരു മെസ്സേജും കൊണ്ട്, മത്സരം എന്ന സിനിമയിലെ ഇളം കൽബിലെ എന്ന സോങ് വെച്ച് തരുമോ എന്ന് ഷിയാസ് കായംകുളം ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: ശ്രദ്ധിക്കുക, മഴക്കാലം എത്തിയതോടെ നമ്മളുടെ പരിസരങ്ങളിൽ ഡെങ്കിപ്പനി പടരാൻ സാധ്യതയുണ്ട്. ഈഡീസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ട് പെരുകുന്ന കൊതുകുകളെ നമുക്ക് തടയാം. വീടിന് ചുറ്റുമുള്ള ചിരട്ടകൾ, ടയറുകൾ, കുപ്പികൾ, ചെടിച്ചട്ടികൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക. കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുകയാണ് രോഗപ്രതിരോധത്തിനുള്ള ഏറ്റവും മികച്ച മാർഗം. കടുത്ത പനി, കണ്ണിന് പിന്നിലെ വേദന, സന്ധിവേദന, ശരീരത്തിൽ ചുവന്ന തടുപ്പുകൾ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. കൊതുകുകളെ തുരത്താം, ഡെങ്കിപ്പനി അകറ്റാം. ശുചിത്വമുള്ള വീടും പരിസരവും ആരോഗ്യമുള്ള കുടുംബവും നമുക്ക് നേടാം.
1: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: യെസ് നമ്മളങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ് ഇതിന്റെ റേഡിയോ 1.2 രശ്മി ഹാപ്പിയും ഗാനമഞ്ചരിയിലേക്ക്. ഇന്ന് കൂടെയുള്ളത് അർജുൻ ഇതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ വെച്ചതായിട്ട് വേഗം തന്നെ വിളിക്കുന്നതിനായിട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700902. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാണ് സംസാരിക്കുന്നത്? സജിച്ചേട്ടാ, പറഞ്ഞോളൂ. ഏത് പാട്ടാ ഇന്ന് വേണ്ടേ? വംശാന്തരം. ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ചേട്ടൻ?
1: എന്റെ റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അനിയറും
0: സമർപ്പിക്കുകയാണ്. ഓക്കെ ചേട്ടാ, ആ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ ചേട്ടാ. ഇതാ അതിനോടൊപ്പം നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹലോ, എന്റെ പേര് സൈനു, എനിക്ക് ഇൻഫിനിറ്റി എന്ന സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ സൈനുവിന് വേണ്ടി നമുക്ക് പാട്ടും കേൾക്കാം.

0: നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഇതിന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഗാനമഞ്ചരി ഇതേപോലെ നിങ്ങൾക്കും വിളിക്കാൻ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544700902. വേഗം തന്നെ വിളിച്ചുള്ളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ആലിയ.
0: എവിടുന്നാ വിളിക്കുന്നേ? കരുനാഗപ്പള്ളിൽ നിന്ന്. ആലിയക്ക് ഇന്ന് ഏത് പാട്ടാ ഗാനമഞ്ചരിയിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? പുഞ്ചിരിതഞ്ചും. പുഞ്ചിരിതഞ്ചും സിനിമയുടെ പേരാണെന്നറിയോ? ഓ, പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരോമൽ, ആ പാട്ട്. ഓക്കെ ഓക്കെ. ഇത് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? സ്വന്തമായിട്ട് തന്നെ കേൾക്കാൻ വേണ്ടിയാണല്ലേ? ഓക്കെ, അപ്പോൾ ഈ പാട്ട് നമുക്ക് വെക്കാം കേട്ടോ. ഓക്കെ ശരി. ഇത് നമുക്ക് അതിനോടൊപ്പം ഒരു മെസ്സേജും കൊണ്ട് അഴകാലിലെ മഞ്ഞച്ചിരടിലെ പൂത്താലി എന്ന പാട്ടൊന്ന് വെച്ച് തരുമോ എന്ന് സുനിൽപ്പള്ളി മഞ്ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഈ പാട്ടിനോടൊപ്പം കേൾക്കാം.

0: നീ ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
2: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
4: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: നമ്മളങ്ങനെ വീണ്ടും തിരികെ തിരിക്കാണ് ഗാനമഞ്ചരിയിലേക്ക്. യെസ്, റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഇന്ന് കൂടെ ഉള്ളത് അർജന്റീന ദിനമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളെ കേൾക്കാനായിട്ട് വേഗം തന്നെ ഗാനമഞ്ചരിയിലേക്ക് വിളിക്കൂ, മെസ്സേജ് അയക്കൂ. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ
1: ഹലോ,
0: ഗുഡ് ഈവനിങ്. ഇത് ആരാണ്?
1: ലതികമ്മേ.
0: പാട്ട് പറഞ്ഞിരുമ്പോ ഞാൻ കേട്ട് ഏത് പാട്ടാണെന്ന്. ആ, ഇനി പറഞ്ഞോളൂ ഏത് പാട്ടാ. നരൻ എന്ന, അല്ല നരനല്ല, നരസിംഹം എന്ന സിനിമയിലെ പാട്ടല്ലേ. ഓക്കെ, ഇത് ആരാ പറഞ്ഞെന്ന ഈ പാട്ട് ചോദിക്കാനായിട്ട്? ആ, അണ്ണന്റെ പേര് പറ വസന്തര അണ്ണൻ അല്ലേ. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും വേണ്ടി ഈ പാട്ട് വെച്ചുതരാം കേട്ടോ. എല്ലാവർക്കും വേണ്ടി വേണല്ലേ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് വെക്കാം. ഓ, എനിക്കും ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഓക്കെ, ശരി അമ്മേ, നമുക്ക് ഈ പാട്ട് കേക്കാം കേട്ടോ. ഇതതിനോടൊപ്പം നമുക്കൊരു മെസ്സേജും കൊണ്ട്, ഹായ് നിതിൻ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ് എനിക്ക് വേണ്ട പാട്ട്. മേലെ പറമ്പിലെ ആൺവീട് എന്ന ചിത്രത്തിലെ ദാസേട്ടനും സുജാത ചേച്ചിയും പാടി മനോഹരമാക്കിയ മധുര സ്വപ്നങ്ങൾ ഉയ്യാലാടുന്നു എന്ന പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനോടൊപ്പം ആ പാട്ടും കേൾക്കാം.

0: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഈ മഴക്കാലത്ത് തുണിയലക്ക് പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
5: ഒരു സൊല്യൂഷൻ ഉണ്ട്.
4: എന്താ സൊല്യൂഷൻ?
5: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
7: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: നരസിംഹം എന്ന സിനിമയിലെ മനോഹരമായുള്ള ഒരു പാട്ട് കേട്ട് നമ്മൾ വീണ്ടും തിരികെ തിരികെയാണ് ഗാനമഞ്ചരിയിലേക്ക്. അതേ, ഇത് എൻ്റെ റേഡിയോ 1.2 രശ്മി ഹാപ്പിയും ഗാനമഞ്ചരിയാണ്. ഇന്ന് ഗാനമഞ്ചരിയുടെ കൂടെ ഉള്ളത് അർജന്റീന ഇതിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ ഗാനമഞ്ചരിയിലേക്ക് വിളിക്കൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700912. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ, ഗുഡ് ഈവനിങ്. നമസ്തേ, കൊച്ചി രാജാവ് എന്ന ചിത്രത്തിലെ സിംഹക്കുട്ട എന്ന പാട്ടെന്ന് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുന്ന സ്നേഹത്തോടെ ചേരാവള്ളി ശിവൻ ചേട്ടൻ. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഇത് നമുക്ക് അതിനോടൊപ്പം ഒരു കോളും കൊണ്ട് നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ
0: പറഞ്ഞോളൂ ചേട്ടാ.
1: ഞാൻ സിരാട്ടാണ് വിളിക്കുന്നത്. നമുക്ക് എന്റെ മോടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിരുന്നു
0: കഴിഞ്ഞ
1: ആഴ്ച.
0: ഓക്കെ, ബർത്ത്ഡേ ആഘോഷിച്ച ഐശുവിന് വേണ്ടി എല്ലാവിധ ബർത്ത്ഡേ വിഷസും നേരിയാണ് എന്റെ റേഡിയോ ടീമിന്റെ കേട്ടോ.
1: നല്ലൊരു പാട്ട് വെച്ചുതരാം.
0: ഏത് പാട്ടാ വേണ്ടേ?
1: ഒരു ബർത്ത്ഡേ സോങ് വെച്ചാ.
0: ഓക്കെ, ബർത്ത്ഡേ സോങ് വെച്ചുതരാം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ, ശരി ചേട്ടാ.

0: ശ്രദ്ധിക്കുക, ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. വയറിളക്കം, കടുത്ത പനി, തലവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭക്ഷണത്തിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷവും കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശീലിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. അശുചിത്വം രോഗങ്ങൾക്ക് വഴിയൊരുക്കും, ശുചിത്വം ആരോഗ്യത്തിന്റെ കാവലാളാകും.
1: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

അങ്ങനെ വീണ്ടും തിരികെ തിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി അഭിമുഖം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന ആർജെ നിതിനാണ്. ഞാനും നിങ്ങളും എല്ലാം മരണപ്പെടും അല്ലേ? ഒരു കാലത്തിനപ്പുറത്തേക്ക് നമ്മളെല്ലാം വെറും കഥകൾ മാത്രമാണ്. മരണം കൊണ്ടുപോകാത്തത് ഒന്നേ ഉള്ളൂ ഈ ഭൂമിയിൽ. മറ്റൊരാളുടെ മനസ്സിൽ നമ്മൾ പതിപ്പിച്ച പുഞ്ചിരി, അതെ പുഞ്ചിരിക്കുക, ഓരോ നിമിഷവും പുഞ്ചിരിക്കുക. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യരോട് വിട്ടേക്കടാ, ക്ഷമിക്കടാ, പോകട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ വിടാൻ തോന്നില്ല. നിങ്ങൾക്കും എനിക്കും ഒന്നും തോന്നിയെന്ന് വരില്ല. ചില നിമിഷങ്ങളിൽ നാം വല്ലാതങ്ങ് സംസാരിച്ചു പോകും. ഒടുവിൽ കുറച്ച് കഴിയുമ്പോൾ വല്ലാത്ത കുറ്റബോധവും ദുഃഖവും മാപ്പ് പറച്ചിലും അങ്ങനെയൊക്കെ തോന്നിപ്പോകും. സത്യം പറഞ്ഞാൽ ഒരു നിമിഷത്തെ നിശബ്ദത അല്ലെങ്കിൽ ക്ഷമ ഒരു നിമിഷമുണ്ടാകുന്ന ദേഷ്യത്തോട് കാണിച്ചാൽ നൂറുകണക്കിന് മിനിറ്റുകൾ നമ്മുടെ ഹൃദയത്തെ വേട്ടയാടാവുന്ന കുറ്റബോധത്തിൽ നിന്നും നമുക്ക് നമ്മളെ സംരക്ഷിക്കാനാവും. നിസ്സാര കാര്യങ്ങൾക്കല്ലേ നാം കയർക്കുന്നത്, പിണങ്ങുന്നത്, ദേഷ്യപ്പെടുന്നത്? ചിലപ്പോൾ വളരെ കഠിനമായ രീതിയിൽ ബന്ധങ്ങൾ പോലും ആ കാരണത്താൽ നമ്മൾ മുറിച്ചു മാറ്റിക്കളയും. വളരെ കുറഞ്ഞ നാളുകൾക്ക് ശേഷം അങ്ങനെ പിണങ്ങിയിരുന്ന ആൾ മരണപ്പെടുകയും ചെയ്യും. എത്രയോ കുടുംബനാഥന്മാർ ഒരു കാലത്ത് നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങിയിരുന്നു. ഇന്നവരാരെങ്കിലും ആ പിണക്കവുമായി ആ ചാരുകസേരയിലുണ്ടോ? ഉണ്ടാവില്ല. അവർ വളരെ സന്തോഷത്തോടെ അടുത്തടുത്ത് പള്ളിക്കാട്ടിലുണ്ട്, നിസ്സഹായതയോടെ. വെറും പേരുകളായി, വെറും മീസാൻ കല്ലുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന പേരുകളായി അവിടെയുണ്ട്. അല്ലെങ്കിൽ ഒരേ ചാരമായി ഒരേ നദിയിലോ കടലിലോ ഒഴുകി നടക്കുന്നുണ്ടാവും. എന്തിനാണ് ഈ പിണക്കം? ഒരു നിമിഷം ദേഷ്യങ്ങൾ മാറ്റിവെച്ച്, ഒരു കാര്യവുമില്ലാതെ അന്യരെ ദുഷിക്കുന്നത് നിർത്തി, നമുക്കറിയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറി സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ചാൽ അവസാനം കിടക്കുമ്പോൾ നമുക്ക് കുറ്റബോധമുണ്ടാകില്ല. ഞാൻ പരിമിതമായാണെങ്കിലും ചെയ്യാനാകുന്നതെല്ലാം ചെയ്തു എന്ന ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകും. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: പെണ്ണിലെ തിക്കി തിരക്കി നടക്കണ്ട,
1: നിൽക്കണ്ട, നോക്കണ്ട, താനെന്റെ പെണ്ണിലെ തിക്കി തിരക്കി നടക്കേണ്ട, കൽക്കണ്ടം പൂശിയ കിന്നരമാക്കുമായി കൈക്കുരി കാട്ടി അടുക്കേണ്ട.
2: എന്റെ കരണല്ലേ,
0: പോടോ പോടോ.
3: കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
6: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
5: ഒരു സൊല്യൂഷൻ ഉണ്ട്.
6: എന്ത് സൊല്യൂഷൻ?
5: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
7: You in the radio 91.2.

തിരകൾ കണ്ടു, തീരം കണ്ടു, തിരിച്ചു പോന്നു. കൂടെ വന്ന വിധി മാത്രം കടലും മുത്തും കണ്ടു. കൂടെ വന്ന വിധി മാത്രം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476 2 6 4 3 6 9 1. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.